0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുള്ള കവിവചനമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ കുട്ടികളെയും നാം കാണുന്ന കുട്ടികളെയുമൊക്കെ വളരെ വാത്സല്യപൂർവ്വം നാം നോക്കിക്കാണാറുണ്ട്. ആ കുട്ടികളിൽ നിന്ന് മുതിർന്നവരായ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ടു ബി ഹാപ്പി ഫോർ നോ റീസൺ. കാരണങ്ങളില്ലാതെ സന്തോഷിക്കാൻ കുഞ്ഞുങ്ങൾക്കാണ് കഴിയുക. ചില സന്ദർഭങ്ങളിലൊക്കെ അവർ തനിയെ ചിരിക്കുന്നത് കാണാറുണ്ട്. അവരുടെ മനസ്സിന്റെ നിഷ്കളങ്ക പ്രതലത്തിലൂടെ ചില സന്തോഷത്തിന്റെ പ്രകാശരേണുക്കൾ കടന്നു പോകുമ്പോഴാണ് അവർ ചിരിക്കുന്നത്. അത് പഠിക്കാനുള്ളതാണ്. ടു ആൾവേസ് ബി ബിസി വിത്ത് സംതിങ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കിലാണ് കുഞ്ഞുങ്ങൾ. ആ തിരക്കിലായിരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ അധികമൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. ആ തിരക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വല്ലാത്തൊരു ഭംഗിയാണ്. മൂന്നാമത്തേത്, ടു നോ ഹൗ ടു ഡിമാൻഡ് വിത്ത് ഓൾ ഹിസ് മൈറ്റ്. എല്ലാ കഴിവോടും കൂടി ഒരു ലക്ഷ്യം, ഒരാഗ്രഹിക്കുന്നത് പിടിച്ചു വാങ്ങാനുള്ള ആ പ്രയത്നം കുഞ്ഞുങ്ങളുടേത് വളരെ മനോഹരമാണ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളിലുള്ളത്. ആ മൂന്ന് കാര്യങ്ങളും യഥാർത്ഥത്തിൽ മുതിർന്നവർക്ക് പഠിക്കാനുള്ളതാണ്. കാരണം കൂടാതെ സന്തോഷിക്കണം. നിരാശപ്പെടാനുള്ള കാരണങ്ങൾ തപ്പിയാൽ നൂറുകണക്കിന് നിരാശപ്പെടാനുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്യാവശ്യം തിരക്കിലായിരിക്കണം ജീവിതം. വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ആരുടെയൊക്കെയോ കുറ്റം പറഞ്ഞ് പാടില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ അല്പം തിരക്കായിരിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് എല്ലാ വാശിയോടും കൂടി നേടാനുള്ള പരിശ്രമം നടത്തുകയും വേണം. ഇത് മൂന്നും കുഞ്ഞുങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടതാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ദാണ്ട നമ്മൾ 9-ാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആകെ 3 മാസം കൂടി ഈ വർഷം തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 1-ാം തീയതി ആയിട്ട് ഇന്ന് സെപ്റ്റംബർ 1. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 1 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനും ഉണ്ട്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർഷേ സുമയാണ്. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 1 എന്താണ് സ്പെഷ്യൽ ഡേ എന്നിങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. കത്തുകൾ എഴുതുന്ന ശീലങ്ങളോ അല്ലെങ്കിൽ കത്തുകൾ എഴുതുന്ന ആരെങ്കിലോ ഇവിടെ ഉണ്ടോ, നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അതായത് ഈ ഒരു ഡിജിറ്റൽ മെസ്സേജുകളുടെയും വാട്സപ്പിൻ്റെയും കാലത്ത് നമ്മുടെ കൈയെഴുത്ത് കത്തുകളുടെ സ്നേഹവും ഓർമ്മയും ഒക്കെ ഒന്ന് നമുക്ക് അഭിമുഖീകരിച്ചെടുക്കാവുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് കേട്ടോ. ഒരു കത്തിൽ പണ്ടൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ വെച്ചിട്ടുള്ള കത്തുകളൊക്കെ ഉണ്ടായിരുന്നു. കത്ത് എന്ന് പറയുമ്പം കൂടുതലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ പുറകോട്ട് പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്തിലൊക്കെ പ്രവാസികൾ കൂടുതലും കത്തുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലെറ്റേഴ്സൊക്കെ അയച്ചും ഇരിക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു അല്ലേ. ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ആ ഒരു കത്തിൻ്റെ സ്പേസുകളൊക്കെ ഫില്ല് ചെയ്യുന്ന ആരെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ട്? പോസ്റ്റ് ഓഫീസിൽ പോയിട്ടൊക്കെ ഇങ്ങനെ കത്തുകൾ പോസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നമ്മളുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ കൈയെഴുത്ത് കത്തിന് മെസ്സേജിനേക്കാൾ പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് ഒരിക്കൽ കിട്ടിയ മറക്കാനാവാത്ത കത്തുണ്ടെങ്കിൽ എന്താകാം, ഏത് കത്തും ആകാം കേട്ടോ. അതായത് നമ്മളുടെ ഇപ്പോൾ പ്രണയലേഖനമാണെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇനി ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരാൾക്ക് കത്തെഴുതിയാൽ നിങ്ങളെ എന്തെഴുതും? അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഒരു കത്തെഴുതാൻ തോന്നിയാലും നിങ്ങൾ എന്ത് കത്തെഴുതും? അപ്പം ആ ഒരു കത്തെഴുത്തിനെ കുറിച്ചിട്ടാണ് നമുക്കിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. കൂടുതലെനിക്ക് തോന്നുന്നു നമ്മുടെ പാസഞ്ചേഴ്സിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഈ കത്തെഴുതുക എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരുപാടുകൾ കത്തുകൾ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് എഴുതുകയും കത്തുകൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമ്മൾക്കിടയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് വേൾഡ് ഹീലിംഗ് ഡേ കൂടി, അതായത് നാഷണൽ ഹീലിംഗ് ഡേ കൂടിയാണ്. അതായത് ഹീലിംഗ് ഡേ എന്ന് പറയുമ്പം നമുക്ക് സ്വയമേ തന്നെ നമ്മളെ പരിപാലിക്കാനും നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാനും കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ക്ഷമിച്ചു, ആ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. അങ്ങനെ നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒരാളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ തോന്നിയാൽ നിങ്ങൾ ആരോട് ക്ഷമിക്കും എന്ന ഒരു ചോദ്യം കൂടെ ആയിട്ടാണ്. അപ്പം നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ടുള്ള കത്തുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും അതേപോലെ തന്നെ ആരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവുമാണ് നമുക്കിന്നിവിടെ ഒന്ന് രണ്ട് കമ്പൈൻ ചെയ്ത് തന്നെ നമുക്കിന്ന് സംസാരിച്ചു പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544740091. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

യുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നാലാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. രണ്ടാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6th ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം

0: प्रयास के लिए आगे भी समर्थन करता रहेगा। हमें एंडलेस वॉर से एंड ऑफ वॉर उसी दिशा में जाना ही होगा जो मानवता की भलाई के लिए भी बहुत आवश्यक है।
1: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ യുകെ ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടിയ സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4,200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം, തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ കേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ

0: കൂട്ടഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീടനേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മെസ്സിയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
1: രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരിക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000 മനശ്ചുര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26 ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4 ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. രണ്ടാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്ന.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: കീർത്തന ഹൈ പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈ പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈ പവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
3: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
2: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
3: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമുക്ക് ഇന്നെന്താ പറഞ്ഞ വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ് അല്ലേ, അതായത് കത്തുകൾ എഴുതുന്ന ദിവസമാണ്. ഒരു കത്ത് ഒരുപാട് ഓർമ്മകളിൽ നിന്ന് നമ്മൾ പങ്കുവെച്ച ആ ഒരു വാചകം ഉണ്ടല്ലോ. ഒരു കാലത്ത് ഒരാളുടെ സ്നേഹവും കാത്തിരിപ്പും സന്തോഷവും സങ്കടവും ഒക്കെ ഒരു ചെറിയ വെള്ളക്കടലാസിയിലേക്ക് പകർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. പ്രിയപ്പെട്ട എന്ന് തുടങ്ങി സ്നേഹത്തോടെ എന്ന് അവസാനിക്കുന്ന ആ കത്തുകൾ ഇന്ന് നമുക്കൊരു മെസ്സേജ് അയക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ലേ. ഹായ് അയച്ചു, മറുപടി വന്നില്ലെങ്കിൽ വീണ്ടും ഹലോ, പിന്നെ ഒരു ഇമോജിയാണ്. അങ്ങനെ നമ്മളുടെ സംസാരങ്ങളൊക്കെ പലപ്പോഴും കുറച്ച് വാക്കുകളിൽ ഒതുങ്ങുന്നു. പക്ഷേ ഒരു കത്ത് അങ്ങനെയായിരുന്നില്ല. കത്തെഴുതാൻ സമയം വേണം, എന്തെഴുതണം എന്നാലോചിക്കണം, വാക്കുകൾ തിരഞ്ഞെടുക്കണം, പിന്നെ ആ കത്തയച്ചിട്ട് മറുപടിക്കായി കാത്തിരിക്കണം. പക്ഷേ ഈ കത്തുകൾ എഴുതുമ്പോൾ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, നമ്മളുടെ ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുമായിരുന്നു. അതായത് നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഓർമ്മകൾ, അതൊക്കെ ഇങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. ഇതിപ്പം മെസ്സേജ് അയക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിയുടെ കാര്യമൊന്നും വേണ്ടല്ലോ. ഒരു ഹായ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അല്ലേ. അത്ര തന്നെ, മറ്റേത് കുറച്ചൊക്കെ ചിന്താഗതികളും കുറച്ചൊക്കെ ബുദ്ധിയും കുറച്ചൊക്കെ ബുദ്ധിവികാസമൊക്കെ വേണം ഒരു കത്തെഴുതി പ്രതിഫലിപ്പിക്കാൻ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ആ കാത്തിരിപ്പിനും. പക്ഷേ ആ കത്തുകളൊക്കെ എഴുതിയിട്ട് ആ കത്തുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു കാത്തിരിപ്പുകൾ ഉണ്ടായിരുന്നു നമുക്കിടയിൽ. ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടായിരുന്നു. നമുക്ക് തപാലുകാരനൊക്കെ ഇങ്ങനെ വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കത്തുണ്ടോ എന്ന ആകാംക്ഷ, പഴയ സിനിമകളിലൊക്കെ കാണത്തില്ലേ നമുക്ക് കത്തുണ്ടോ കത്തുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ പുറകിനെ നടക്കുന്നത്. ഒരു കത്ത് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ പേപ്പറിൽ പോലും ഒരാളുടെ സാന്നിധ്യം അനുഭവപ്പെടുമായിരുന്നു. പക്ഷെ ചില കത്തുകൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കും അല്ലേ. വർഷങ്ങൾ കഴിഞ്ഞാലും ആ കത്ത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ആ വ്യക്തിയെയും ആ സമയത്തെയും നമുക്ക് വീണ്ടും ഓർമ്മ വരും. ഇന്ന് ആ ഫോണിൽ നമുക്ക് മെസ്സേജ്, നമുക്ക് ഒരുപാട് ആയിരക്കണക്കിന് മെസ്സേജസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് തുറന്ന് വായിക്കാൻ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന എത്ര മെസ്സേജസ് ഉണ്ടാകും. അതേസമയം ഒരു പഴയ കത്ത് കിട്ടിയാലോ അതിൽ ഓരോ വാക്കിനും ഒരു ചരിത്രം ഉണ്ടാവും. ഒരു പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളുടെ കത്തായിരിക്കാം അത്, അല്ലെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരാളുടെ കത്ത്. അത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണ് നിറയോ, അല്ലെങ്കിൽ ചില കത്തുകൾ വെറും ഒരു കടലാസല്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു കാലമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒന്ന് ഒരു കത്ത് എഴുതാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് നിങ്ങൾക്കൊരാൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് ക്ഷമിക്കും എന്നുള്ളൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോട് ക്ഷമിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഈ ക്ഷമ എന്ന് പറയുന്നത് ഇന്ന് പാസഞ്ചേഴ്സ് ശ്രദ്ധിച്ചോളാം, ഇന്ന് നമ്മൾ രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ ക്ഷമിക്കുമ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളവിടെ ലൂസാവുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങളവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷമ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടോ, എങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങളും കൂടിയിട്ട് നിന്ന് പറയാൻ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ച് സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോ നമുക്ക് എന്താ ഇന്ന് കത്തുകൾ എഴുതുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കത്തെഴുതുന്ന ദിവസമായതുകൊണ്ട് തന്നെ കത്തുകളെ പറ്റിയിട്ടുള്ള ഓർമ്മകളും കത്തുകളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും ആണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഒരാൾക്കൊരു കത്തെഴുതാൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കാകാം, അച്ഛനാകാം, സുഹൃത്തിനാകാം, അല്ലെങ്കിൽ പ്രണയിച്ചിരുന്ന ഒരാൾക്കാകാം, അല്ലെങ്കിൽ ഒരാൾക്കും പറയാതെ ഒരിക്കലും പറയാൻ കഴിയാതെ പോയ ഒരാൾക്കാകാം. വലിയ വാക്കുകളൊന്നും വേണ്ട കേട്ടോ. നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിന് നന്ദി എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മിപ്പിക്കാം. അപ്പം പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരം.
1: അതെയാട്ട് കയറിയതോ?
0: അല്ല,
1: ആ പാസഞ്ചർ കയറിയായിരുന്നോ? എനിക്ക് ആലപ്പുഴയുടെ രാവിലെ മുതൽ കിട്ടുന്ന
0: പിന്നെ നമുക്ക് തോന്നുന്ന സമയത്ത് കേറാൻ കഴിയില്ലല്ലോ.
1: ആ ഇന്ന് കത്തിനെ പറ്റി.
0: അതെ,
1: കത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞാ പണ്ടൊക്കെ ഒരു കത്ത് എഴുതി ഇങ്ങനെ തല പോകഞ്ഞ് ആലോചിച്ച് കാര്യങ്ങള് എല്ലാം എഴുതി വിടുന്ന ഒരു കാലമാ ഞങ്ങളുടെയൊക്കെ കാലം. എനിക്കിപ്പോ 70 വയസ്സുണ്ട്. ആ കാലത്തൊന്നും ഫോണില്ലല്ലോ മോളെ. ഫോണുണ്ട്, വലിയ വലിയ വീട്ടുകളിൽ ലാൻഡ് ഫോണുണ്ട്, മൊബൈലും ഒന്നും ഇന്നത്തെ കൂട്ടൊന്നുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഒരു കത്തെഴുതുന്നത് എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ ജോലിക്ക് പോയി. ഞങ്ങളുടെ അമ്മയ്ക്ക് എഴുത്തും വായനയും വിദ്യാഭ്യാസം ഒന്നുമില്ല. അപ്പൊ അച്ഛൻ സേലത്തായിരുന്നു ജോലി. അപ്പൊ ഞങ്ങളുടെ അമ്മ എന്നെ കൊണ്ടും എൻ്റെ ചേച്ചിയെ കൊണ്ടും ഒക്കെ എഴുത്തെഴുതിക്കും. അങ്ങനെ എഴുത്തെഴുതി കൊടുത്തിട്ട് അയച്ച് അന്ന് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയേ ഉള്ളു, അവിടെ കൊണ്ടുവന്ന് വേണം ഈ ഇല്ലൻ്റെ ഈ എഴുത്തൊക്കെ എഴുതാനാ. മിക്കവാറും കാർഡ്, അതിന് പൈസ കുറവല്ലേ. ഞങ്ങള് എഴുതി കൊടുക്കും, അമ്മ അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. പിന്നെ പോസ്റ്റ്മാനെ കാത്തിരിക്കുക എഴുത്തിന്. എഴുത്തുണ്ടോ അച്ഛൻ്റെ? എഴുത്തുണ്ടോ എന്ന് ചോദിച്ചോ? എഴുത്തുണ്ടോ എന്ന് ചോദിച്ചോ? എവിടാ അച്ഛന് എഴുതാനും വായിക്കാനും ഒന്നും അറിയാൻ വയ്യ. അച്ഛൻ അങ്ങനെ മറുപടി ഒന്നും അയക്കത്തില്ല. ഞങ്ങള് എന്നും പോസ്റ്റ്മാനെ തിരക്കി ഇങ്ങനെ ഇരിക്കുക, എവിടാ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് പ്രണയകഥയെന്ന് പറയുമ്പോ മോളെ എല്ലാവർക്കും ലോകം ഉണ്ടെങ്കിൽ പ്രണയമുണ്ട്, ഇല്ലെന്നാരും പറയാൻ പറ്റത്തില്ല. ഒന്നീ നമ്മളറിയാതെ നമ്മളെ പ്രണയിക്കും, അല്ലെങ്കിൽ അവരറിയാതെ നമ്മൾ പ്രണയിക്കും, രണ്ടുപേരും അറിഞ്ഞ് പ്രണയിക്കും, അങ്ങനെയൊക്കെയുള്ള കാലങ്ങളുണ്ടായിരുന്നു.
0: അതെ, അതായത് നമ്മൾക്ക് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കത്തെഴുതുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും അല്ലെ. നമ്മൾ എങ്ങനെയാണോ കത്തിൻ്റെ ആമുഖവും അല്ലെങ്കിൽ ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത്രത്തോളം നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കത്തെഴുതുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയൊരു ഓർമ്മയൊന്നും അല്ല അല്ലേ, അതൊരു വലിയൊരു ഓർമ്മയാണ്. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു വിടുന്ന ഈ ഒരു മെസ്സേജസ് ഉണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ എത്രയോ ഓർമ്മകൾ ഭയങ്കര നമുക്ക് ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീല് തരുന്നതാണ് ഈ കത്തെഴുതുക എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
2: നല്ല പാട്ടൊക്കെ ഇട്ടതിന് ശരത്തിന് പെട്ടെന്ന് ഒരു നന്ദി പറയുന്നു കേട്ടോ.
0: ഓ, ശരത്തിന് പ്രത്യേകം താങ്ക്സ്.
2: എന്റെ റേഡിയോ എല്ലാവർക്കും പിന്നെ എന്നുവെച്ചാൽ അത്ര നല്ല പാട്ടാ. ഞങ്ങള് ശരിക്കും സന്തോഷിച്ചിരുന്ന എനിക്ക് ആ കേട്ടാ കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പൊ ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്റെ കുഞ്ഞിലെ, അപ്പൊ എന്റെ രണ്ട് മൂത്ത സിസ്റ്റർ കിട്ടി കല്യാണം കഴിച്ചിരുന്ന എറണാകുളമാ, രണ്ടാമത്തെ സിസ്റ്റർ കൊടനാടാ. അപ്പൊ ഇവരിങ്ങനെ വിവാഹം കഴിച്ചിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. വരുമ്പോ ഇവര് ലെറ്റർ എഴുതും. പക്ഷെ ഇവർക്ക് ആ വിവാഹം കഴിച്ച ആ ത്രില്ല് ഇവര് പരസ്പരം കാണാതിരിക്കുന്നെങ്കിൽ അവർക്ക് ഒരു വലിയൊരു വിഷമമാണല്ലോ. അങ്ങനെ ഇവര് ലെറ്റർ എഴുതും. ഞാൻ ഇവര് ലെറ്റർ എഴുതി കഴിക്കുമ്പോ എനിക്കൊരു സോക്കേറ്റുണ്ട് ഇടയ്ക്ക്. ഇത് ഇവര് എന്തുവാ ഇത്ര വലിയ, ചിലപ്പം കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ലെറ്റർ ഒക്കെ എഴുതുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കൊച്ചിലൊരു ആകാംക്ഷയോടെ ഞാൻ ഈ ലെറ്റർ ഒക്കെ എടുത്ത് വായിക്കും. വായിച്ചിട്ട് അന്നേരം ഇവളുമാരെ തയ്ക്കും. അയച്ചിട്ട് ഇവളൊരു രണ്ടു മൂന്ന് ദിവസം ആ വരുന്നേ, രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പറയും പ്രതീക്ഷയോടെ കാത്തിരിക്കും ലെറ്റർ കിട്ടിയില്ലല്ലോ കിട്ടിയില്ല. പക്ഷെ ആ ഒരു ത്രില്ല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാ ആ തപാലിലുള്ള ലെറ്റർ കിട്ടുന്ന അപ്പൊ ആ എന്റെ സിസ്റ്റർമാരുടെ സന്തോഷം, സത്യം പറയാൻ എനിക്ക് ഇപ്പോഴും അത് ഓർക്കും ഭയങ്കര സന്തോഷമാണ്. അവിടെ ആ മുഖത്തുണ്ടാകുന്ന പ്രസാദവും, നമ്മളൊരു തപാൽ വഴി ലെറ്റർ അയക്കുന്നത് ഇപ്പൊ നമ്മള് പിന്നെ എല്ലാം കാണാമല്ലോ, ഫോൺ വഴി വിളിക്കുകയും നമുക്ക് കാണുകയും മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അന്ന് ആ ഒരു പ്രതീക്ഷ, വലിയൊരു പ്രതീക്ഷയാണ് തപാലിലുള്ള ലെറ്റർ. അത് ഒരുപാട് പേർക്ക് ആ വാക്ക്, പിന്നെ ഏറ്റവും കൂടുതൽ മലയാള വാക്കുകൾ എഴുതി പഠിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ലെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും. ഇപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷാണ് മൊത്തം പിള്ളേർ പഠിക്കുന്നത്. പക്ഷെ മലയാളം എഴുതാൻ പറഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് ഇറക്കി, എന്ന് വെച്ചാൽ അവർക്ക് വാക്കുകൾ കിട്ടത്തില്ല മലയാളത്തിലെ. അപ്പൊ അതിലൊരുപാട് ഡിഫറൻസ് ആണ്. നമ്മുടെ ആ ഭാഷ തന്നെ നമ്മൾ നകന്നു പോവുകയാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മലയാള ഭാഷയും മലയാള വാക്കുകളും ആയിരുന്നു. എല്ലാ സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും എല്ലാം മലയാള വാക്കുകൾ നമ്മൾ.
0: അതെ, അതാണ് നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ കത്തുകൾ എഴുതുമ്പോൾ ഒരുപാട് ഇമാജിനറി ആയിട്ടുള്ള ഒരുപാട് വാക്കുകളും ഒരുപാട് ചിന്തകളും, അതേപോലെ നമ്മളുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എഴുതുക. നമ്മൾ എഴുത്ത് വായന എന്നൊക്കെ പറയുന്നത് കൂടുതൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പം നമ്മൾ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ സ്വയം കത്തെഴുതിയാൽ എന്താണ് സംഭവിക്കുക, നമ്മളുടെ ബ്രെയിൻ വർക്കാവുന്നുണ്ട്, നമ്മളുടെ ബ്രെയിൻ അവിടെ ചിന്തിക്കാനുള്ള സമയങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം.
0: നമസ്കാരം.
3: നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നല്ലേ എല്ലാം കൊണ്ടും.
0: നല്ലൊരു ദിവസമായിരിക്കട്ടെ, എല്ലാ ദിവസവും നല്ലതായിരിക്കട്ടെ.
3: എന്റെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എൽഐസിയുടെ 70-ാം വാർഷികമാണ്. അപ്പൊ ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങി പോവാനൊക്കെ വരുന്നതാണ്. ഓണത്തിന് ഡ്രസ് ഒന്നും പുതിയത്
0: എന്താണ്
3: ഇടാൻ പറ്റിയില്ല. ഓണത്തിനെ പുതിയ ഡ്രസ് ഒന്നും ധരിക്കാൻ പറ്റില്ല, മഴയൊക്കെ ആയതുകൊണ്ട്.
0: എന്താണ് ഇന്നത്തെ വിശേഷം?
3: ഇന്ന് LIC യുടെ 70 വയസ്സ്. LIC ഇന്ന് 70 വയസ്സിലേക്കാണ്. 1956 പ്രസ്ഥാനം തുടങ്ങി. അപ്പൊ അതുകൊണ്ട് LIC നിന്ന് കിട്ടിയ ഗിഫ്റ്റ് സാരി അത് കൊടുത്തൊക്കെ ഞാൻ പോവാൻ.
0: എന്താണ് LIC യോട് പറയാനുള്ളത്?
3: LIC എന്ന് വെച്ചാൽ വളരെ അഭിമാനമുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം അതിന്റെ ഭാഗമാകുക എന്ന് വെച്ചാൽ തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തിരിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഓഫീസ് വർക്ക് തുടക്കം തൊട്ടേ ഞാൻ ഓഫീസ് വർക്ക് ശീലിച്ച ഒരാളാണ്. പക്ഷെ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഓരോരുത്തരുടെ ജീവിത രീതി നമ്മൾ പഠിക്കുകയാണ്. അതൊരു നല്ല ഒരു തൊഴിലാണ്. ബാക്കി ഓഫീസിൽ ഇരിക്കുന്ന ഏത് ജോലിയെക്കാളും ഒത്തിരി മെച്ചമാണ് എന്നെ സംബന്ധിച്ച് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു വ്യക്തിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാവർക്കും ഇപ്പൊ അറിയണമെന്നില്ല. അതുകൊണ്ടുള്ള

0: ഓക്കെ
1: അതിന്
0: ഓക്കെ ഓക്കെ
1: പീരിയഡ്
0: നമുക്ക് അപ്പൊ
1: കൂടുതലാണ്.
0: നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് തിരികെ
1: ശരി,
0: എത്താം.
1: പറഞ്ഞു തരുമ്പോ ഇതിനെ കുറിച്ച് ഒത്തിരി അങ്ങ് പറഞ്ഞു പോകും.
0: ഓക്കെ.
1: അപ്പൊ വിഷയം എന്ന് വെച്ചാൽ കത്തെഴുതുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു പക്ഷെ എന്റെ അക്ഷരത്തെറ്റൊക്കെ മാറ്റി തന്ന ഒരു പക്ഷെ ഈ കത്തെഴുത്തായിരിക്കാം. വളരെ ഭംഗിയായിട്ട് എഴുതാൻ ഞാൻ ശീലിച്ചത് കത്തിലൂടെ ആയിരിക്കും. എനിക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രിയിൽ ലൗസ്തി, അവക്ക് ഞാൻ എന്നും കത്തെഴുതായിരുന്നു. കുറച്ചു കാലം മുമ്പ് ഈ ഫോണൊക്കെ ആകുന്നതിന് അടുത്ത് വരെ കത്തെഴുതായിരുന്നു. വിവാഹവും ജീവിതവും ഒക്കെ ആയെങ്കിൽ പോലും കത്തെഴുത്തിലൂടെ ആയിരുന്നു ഒരു കാലം അങ്ങനെ കഴിച്ചു കൂട്ടിയത്. പിന്നെ വീട്ടിലുള്ളവർക്ക് അധികം കത്തെഴുതേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വീട്ടിൽ ആരും പുറത്തങ്ങനെ പോയിട്ടില്ലായിരുന്നു, വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എന്നെ എനിക്കൊരു ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്ത സമയത്ത് എന്റെ ചേച്ചിക്ക് ഒരു കത്ത് എഴുതേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നെഴുതേണ്ട ഒരു അവസരം വന്നപ്പോ പറയുന്നതിലുപരി കത്താണെന്ന് എനിക്ക് തോന്നി. അതെന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നു. എന്റെ ലൈഫിലെ ഒരു പക്ഷെ ഒരു പരാജയം മാറ്റി തന്ന ഒരു പക്ഷെ ആ കത്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
0: ഓക്കെ. അപ്പൊ ചില കത്തുകള് നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നും. അതായത് നമുക്ക് എഴുതി തരുന്ന, ഇന്നലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ അടുത്ത ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് ഇന്നലെ ഒരു ചെറിയൊരു ഗ്രീറ്റിംഗ് പോലൊരു ലെറ്റർ അവൾക്ക് കിട്ടി. അപ്പം അവളത് ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു കാണിച്ചു. ഞാൻ പറഞ്ഞു എന്തേ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം ടീച്ചറ് പിറന്നാളിന് എഴുതി കൊടുത്ത ഒരു ചെറിയ ലെറ്റർ പാഡാണ് അവളുടെ ക്ലാസ് ടീച്ചർ. അപ്പം അവൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കത്തുകളിലൂടെ നമ്മൾ പല കാര്യങ്ങളും കൈമാറുമ്പോൾ ഇടയ്ക്ക് നമ്മളുടെ ഈ ആളുകളുടെ സ്നേഹം കൂടി അതിനകത്ത് നിന്ന് കൈമാറുന്നുണ്ട് അല്ലേ, അത് ഏത് തരത്തിലായിക്കോട്ടെ. അപ്പോൾ അത് നമ്മളുടെ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കാലം കൂടി പുറകോട്ട് പോകാമായിരുന്നെങ്കിൽ നമ്മൾ ഈ ഗ്രീറ്റിംഗ് കാർഡ്സുകളൊക്കെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഗ്രീറ്റിംഗ് കാർഡ്സ് പലപ്പോഴും എല്ലാവരും ഈ ക്രിസ്മസിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ്സ് അല്ലാതെ തന്നെയുള്ള ഗ്രീറ്റിംഗ് കാർഡ്സുകളൊക്കെ ഒരുപാട്. ഗ്രീറ്റിംഗ് കാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം കുറേ ആൾക്കാർ ഒരു 10-15 കൊല്ലം കൊണ്ട് പുറകിലോട്ട് പോകും ആ ഗ്രീറ്റിംഗ് കാർഡ്സ് തപ്പി. അടുത്ത പാസഞ്ചർ ആരാണ് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം.
2: എന്താ പറയുന്നു?
0: സുഖം.
2: ഓണമൊക്കെ കഴിഞ്ഞു.
0: ഓണമൊക്കെ കഴിഞ്ഞു.
2: ഓണമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക്ക് ഉള്ള
0: പറയുന്നത് ഇന്ന് നമുക്ക് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. അതായത് അപ്പം അതിനെ കുറിച്ച് നമ്മൾ കത്ത് എഴുതുന്നതിന് എഴുതിയ ആളിനെ കുറിച്ചും അതിന് അതുമായിട്ടുള്ള ഓർമ്മകളുമായിട്ടൊക്കെയാണ് നമ്മൾ പങ്കുവെച്ചു പോകുന്നത്.
2: അപ്പൊ നമുക്ക് കത്തെഴുതാന്ന് പറയുമ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കത്തെഴുതുന്നത് ഞാൻ എഴുതിയതല്ല, എന്റെ അച്ഛൻ മരണപ്പെട്ടുപോയി. അപ്പൊ റേഡിയോ നിലയത്തിലേക്കാണ് ആദ്യം ഇന്നെന്റെ മേടിച്ചുകൊണ്ടുവന്നൊരു കത്തിടത്. എന്തിനാണെന്നറിയാമോ? അച്ഛനൊരു റേഡിയോ വേണം. 60 രൂപ അടച്ച് മണി ഓർഡർ അടച്ച് അന്ന് റേഡിയോ എഴുതി വരുത്തണമെങ്കിൽ ഒരുപാട് ദിവസമാവും. അങ്ങനെ എഴുതി വരുത്തിയ ഒരു റേഡിയോ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ കുഞ്ഞാണ്. ആ റേഡിയോയിൽ കൂടെ റേഡിയോയിലെ പരിപാടികളെല്ലാം കേട്ട് വളർന്ന ഒരു സ്വഭാവമാണ് ഞാൻ. അപ്പൊ റേഡിയോയുമായിട്ട് അടുത്ത ബന്ധം, അപ്പൊ ഏത് പരിപാടിയും ഞാൻ കേൾക്കും. പക്ഷെ സമയമില്ല, സമയമില്ലാത്ത കൊണ്ടും നമ്മള് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് മൊത്തം പരിപാടികളൊന്നും കേൾക്കാൻ പോകും. എന്നാലും ഓണാട്ടുകാരെ പാസഞ്ചർ ദിവസവും കേൾക്കാറുണ്ട്.
0: ദിവസം കേൾക്കാറുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി. അതായത് റേഡിയോ നിലയത്തിലോട്ട് കത്തെഴുതിയ ഒരു ആളാണ് ഇപ്പോൾ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഈ പഴയ ഈ സിനിമ ആർട്ടിസ്റ്റിനൊക്കെ, അതായത് നടിമാർക്കോ നടന്മാർക്കോ ഒക്കെ പണ്ട് കൂടുതലും അവർക്ക് ആശംസകളും അവർ അഭിനയിച്ച സിനിമകളുടെ റിവ്യൂകളും ഒക്കെ കിട്ടിയിരുന്നത് കത്തുകളിലൂടെയാണെന്ന് പറഞ്ഞ് കുറേയധികം ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കത്തെഴുതിയിട്ടുള്ള ആരെങ്കിലും നമ്മളുടെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളൊരു തിരക്കി നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ കാര്യമായിരുന്നു. അപ്പം ഈ ഗ്രീറ്റിംഗ് കാർഡുകൾ എന്ന് പറയുന്നത് പണ്ട് ക്രിസ്മസിന് മാത്രം ഇറങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, പിന്നീട് ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് കുറേയധികം ഇങ്ങ് മുമ്പോട്ട് വന്നു. മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക്

ഈ ക്രിസ്മസിന് മാത്രമുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് അല്ല, പകരം വേറെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് ഗ്രീറ്റിംഗ് കാർഡ്സ് ആയിക്കോട്ടെ, ലവേഴ്സിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡുകൾ അവൈലബിൾ ആയിട്ടുള്ള ചിലർക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്നതും വലുതിൽ നിന്ന് ഒരു ഒരു അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും അത് തമ്മിൽ തമ്മിൽ പരസ്പരം കൈമാറുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അതേപോലുള്ള ദിവസങ്ങളിലായിരിക്കാം, സ്പെഷ്യൽ ഡേയ്സിനായിരിക്കാം അവരിങ്ങനെ കൈമാറുന്നത്. അപ്പോൾ എല്ലാത്തിനകത്തും നമ്മൾ എഴുതി വെക്കുന്നത് നമ്മളുടെ സ്നേഹത്തോടെയുള്ള ഒരുപാട് വാക്കുകളാണ് അല്ലേ. ആ വാക്കുകൾ എത്രത്തോളം സ്പെഷ്യലാണെന്ന് ചിലപ്പോൾ അത്രയധികം സ്നേഹിക്കപ്പെടുന്ന ആളുകൾക്കത് കിട്ടുമ്പോൾ അവർക്കത് മനസ്സിലാകും എത്രത്തോളമാണ് ആ വാക്കുകളുടെ ശക്തി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ട്രിപ്പാണോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1,000 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കത്തുകൾ എഴുതുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എത്രയെത്ര കത്തുകൾ കിട്ടിയാലും എത്രയെത്ര ഗ്രീറ്റിംഗ്സ് കിട്ടിയാലും ആ ഓർമ്മകളിലേക്ക് ചിലപ്പോൾ ചിലരുണ്ട് ഈ ഓട്ടോഗ്രാഫൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ചിലർ ഇങ്ങനെ കത്തുകൾ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കാറുണ്ട്. അവർക്ക് സ്കൂളിൽ നിന്നും കോളേജസിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പേഴ്സൺസിൽ നിന്ന് അല്ലെങ്കിൽ അവർ അത്രയും ആദരിക്കപ്പെടുന്ന ആളുകളിൽ നിന്നൊക്കെ കിട്ടിയേക്കാവുന്ന കത്തുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അല്ലേ. പക്ഷെ ചില കത്തുകൾ ഒരിക്കലും ഇങ്ങനെ അയക്കപ്പെടാറില്ല, എഴുതും മടക്കും പക്ഷെ അയക്കില്ല. കാരണം ചില കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം അന്നും ഇന്നും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി നമ്മളോട് സംസാരിക്കാതെ ആയിരിക്കും, ചിലപ്പോൾ ബന്ധം അവസാനിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ പറയാനുള്ളത് വളരെ ഇങ്ങനെ വൈകിപ്പോയെന്ന് വരും. അങ്ങനെ അയക്കാതെ പോയ കത്തുകളും നമ്മളുടെ ജീവിതത്തിലെ ചില കഥകളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് ചെറിയൊരു ചലഞ്ച് എടുത്താലോ, അതായത് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രിയപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് ആരായിരുന്നു, അതായത് നിങ്ങളോട് പറയാതെ പോയിട്ടുള്ള ആളുകളില്ലേ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരാണ്, ആരെങ്കിലും ആകാം, അതായത് നമ്മളുടെ അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരിയോ സുഹൃത്തുക്കളോ പ്രണയിച്ചൊരാളോ അങ്ങനെ ആരുമാകാം, ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ലാത്തൊരാളോ, അവർക്ക് വേണ്ടി ഇന്നൊരു കത്ത് നിങ്ങൾ എഴുതണം. അയക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ എഴുതുക. നിന്നോടെനിക്ക് പറയാനുള്ളത് എന്ന് ഒന്ന് തുടങ്ങി നോക്കൂ. ഒരുപക്ഷെ കത്ത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് പോലും ചില കാര്യങ്ങൾ തിരിച്ചറിയും. കാരണം ചില വികാരങ്ങൾ എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ അത് പുറത്തു വരില്ല, പക്ഷെ എഴുതുമ്പോൾ അത് സ്വയം പുറത്തു വരും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കണം എന്ന് പറയാനുണ്ടാകും, നന്ദി എന്ന് പറയാനുണ്ടാകും. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു.

0: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
5: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
6: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
5: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ ആയിരുന്നു. അപ്പൊ അതാണ്ട് നമ്മളുടെ സമയങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വിഷയവും നല്ലൊരു ചർച്ചകളുമൊക്കെ ആയിട്ട് നാളെ തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ടോക്കിയിൽ കൂടെ ഉള്ളത് ആർജി നിതിനാണ്. ടെക് വിശേഷങ്ങൾക്ക് സംസാരിക്കാനായിട്ട് എല്ലാവർക്കും ടെക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഫോണിൽ ഒളിച്ചിരിക്കുന്ന കിഡിലൻ സെറ്റിംഗ്സ് മുതൽ നമ്മൾ ദിവസവും ഉപയോഗിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ടെക് ട്രിക്കുകൾ വരെ, ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഇന്നത്തെ ടെക്കി ടോക്കിയിലുണ്ട്. അപ്പോൾ ഫോൺ കയ്യിലെടുത്തോളൂ, വിരൽ സ്ക്രീനിൽ റെഡിയാക്കി വെച്ചോളൂ, കാരണം ഇനി കേൾക്കുന്നത് ടെക്നോളജി അല്ല, ടെക്നോളജിയുടെ തന്ത്രങ്ങളാണ്. അപ്പോൾ ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം.

91.2 ടെക്കി ടോക്കിയാണിത്. കൂടെയുള്ളത് അർജന്റീനയാണ്. നമ്മൾ പല വെബ്സൈറ്റുകളിലും കയറുമ്പോൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് തെളിയിക്കാനായിട്ട് ക്യാപ്ഷ കാണിക്കാറുണ്ട്. നമ്പറുകൾ ടൈപ്പ് ചെയ്യാം, അക്ഷരങ്ങൾ തിരിച്ചറിയാം, ചിത്രങ്ങൾ ചിലത് തിരഞ്ഞെടുക്കാം. ഇങ്ങനെ സാധാരണ കാര്യമാണ്. പക്ഷേ സൂക്ഷിക്കണം, ക്യാപ്ഷ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇത് വെബ്സൈറ്റിൽ കയറാനുള്ള ചെറിയ ആപ്പായിരിക്കും എന്ന് കരുതി ഡൗൺലോഡ് ചെയ്യരുത്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിലേക്കും സ്വകാര്യ വിവരങ്ങളിലേക്കും അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, ക്യാപ്ഷ എന്നാൽ നിങ്ങളൊരു റോബോട്ട് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു പരിശോധന മാത്രമാണ്, പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലക്ഷണമല്ല. അതിനാൽ ഇനി മുതൽ ക്യാപ്ഷ കണ്ടാൽ നമ്പർ ആണെങ്കിൽ നമ്പർ നൽകുക, അക്ഷരമാണെങ്കിൽ അക്ഷരം നൽകുക, ചിത്രമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. പക്ഷേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നിർത്തുക. ഇത് നിങ്ങളുടെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

ഇതിപ്പോൾ ഹാക്കിങ്ങിന്റെ കാലമാണ്, അതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ സുരക്ഷയ്ക്ക് കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക് ലോകത്തെ പുതു പുത്തൻ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനെ കുറിച്ചാണ്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ സുരക്ഷയ്ക്ക് കുറച്ചധികം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ സെറ്റിംഗ്സ് തുറക്കുക, അവിടെ ഗൂഗിൾ സർവീസിലേക്ക് പോകുക, തുടർന്ന് സെക്യൂരിറ്റി ആൻഡ് സൈനിങ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ഓപ്ഷനുകൾ കാണാം. അതിൽ റിക്കവർ ഇമെയിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള മറ്റൊരു മെയിൽ അഡ്രസ്സ് റിക്കവറി ഇമെയിൽ ആയിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തിരിച്ചു പിടിക്കാൻ ഇത് സഹായിക്കും. അടുത്തതായി ഗൂഗിൾ നൽകുന്ന സെക്യൂരിറ്റി കോഡ്, ബാക്കപ്പ് കോഡ് എന്ന് പറയും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുന്നതോ നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ റിക്കവറി കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ ടെക് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ടെക്കി ടോക്കിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. അപ്പോൾ ടെക് വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ആക്റ്റീവായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിൽ എടുത്തുള്ള സിം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സഞ്ചാർ സാത്യ പോർട്ടലിൽ ടാഫ്കോൺ സേവനം ഉപയോഗിക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരിശോധന നടത്തി OTP വെരിഫിക്കേഷൻ ചെയ്താൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ കണക്ഷനുകളുടെ വിവരങ്ങൾ പരിശോധിക്കാം. പരിചയമില്ലാത്ത നമ്പർ കണ്ടാൽ അത് അവഗണിക്കരുത്. അത് നിങ്ങളുടേതല്ലെങ്കിൽ അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. കാരണം നമ്മുടെ പേരിൽ എന്തൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത് എന്നറിയുന്നതും ഡിജിറ്റൽ സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ടെക്കി ടോക്കി ഇന്നത്തെ ടിപ്പ് ഓർമ്മയിൽ വെച്ചുള്ളൂ. നിങ്ങളുടെ പേരിൽ എത്ര സിം ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ. സുരക്ഷിതമായിരിക്കൂ. ഇതേയുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിലെ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ല് അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
6: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ നോക്കുന്നവർക്ക് നമുക്കൊരു കിടിലൻ ചെറിയൊരു പണി കൊടുത്താലും, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരാൾ പുതിയ ഫോണിൽ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് എത്ര എളുപ്പത്തിൽ അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് പാസ് കീ. അതെ, നമ്മൾ പല ആപ്പുകളിലും പാസ്വേഡിന് പകരം പിൻ നമ്പർ, ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ പാസ് കീയും. പ്രത്യേകിച്ച് ഫോൺ മാറ്റുമ്പോഴോ അക്കൗണ്ട് വീണ്ടും വെരിഫൈ ചെയ്യേണ്ട സാഹചര്യങ്ങളിലോ ഇത് അധിക സുരക്ഷ നൽകാൻ സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വാട്സപ്പ് തുറക്കുക, അവിടെ സെറ്റിംഗ്സ് എടുക്കുക, അതിൽ അക്കൗണ്ട് എന്ന ഓപ്ഷൻ എടുക്കുക, അവിടെ പാസ് കീ എന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടെ കാണുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് പാസ് കീ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾ ഒ ടി പി മാത്രം ആശ്രയിക്കുന്നതിന് പകരം നിങ്ങളുടെ ഫോണിലെ സുരക്ഷാ സംവിധാനവും വെരിഫിക്കേഷന്റെ ഭാഗവുമാകും, അതായത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റി ലെവൽ കൂടി കൂടും. പക്ഷെ ഓർക്കണം, ഒ ടി പി ആരോടും ഷെയർ ചെയ്യരുത്, സംശയമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അരുത്. ഇത്തരത്തിലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെ ഉള്ളത് അർജന്റീനയാണ്. പുതിയ ടെക്നോളജി വരും, പുതിയ ട്രിക്കുകൾ വരും, പക്ഷെ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥ സ്മാർട്ട്. അറിയാത്തത് അറിയാം, അറിയുന്നത് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാം. അങ്ങനെ നമ്മുടെ ടെക് ലോകം കുറച്ചുകൂടി സിമ്പിളാക്കാം. ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ
1: ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോ രാവിലെ തന്നെ കാപ്പികുടിയും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്, എല്ലാരും കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ ഒരു സമയത്ത് തന്നെ അല്ലേ. നേരെ നമുക്കിനിയും ഒരുപാട് കൗതുകപരമായിട്ടുള്ള കുറച്ചധികം കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. നമ്മളുടെ ചുറ്റിനുമുള്ള ജീവികളെ കുറിച്ച് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നാറുണ്ടല്ലേ, ചിലത് കേൾക്കുമ്പോൾ അവിശ്വസനീയമാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒട്ടും ചെറുതല്ല അല്ലെ. ഓരോ മൃഗങ്ങളുടെയും പ്രത്യേകതകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അറിയാം. നമ്മൾ മനുഷ്യനെ കൂടാതെ തന്നെ ഈ ഭൂമിയില് ജീവിക്കാൻ കുഞ്ഞു കുഞ്ഞു ജീവികൾ മുതൽ വലിയ ജീവികൾക്ക് വരെ അവകാശമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ നമ്മൾ വളരെ ചെറുത് അല്ലെങ്കിൽ വളരെ നിസ്സാരം എന്ന് കരുതുന്ന പല ജീവികളിലും ഒരുപാട് കാര്യങ്ങൾ ഒന്നിനെയും ഈ ഒരു ദൈവം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം ഒരു പ്രയോജനവുമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഓരോ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ജീവികളുടെ പ്രത്യേകതകളൊക്കെയാണ് ഇന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകാൻ പോകുന്നത്. നമ്മൾ മനുഷ്യന്മാര് നമ്മളുടെ പല്ലിന്റെ സംരക്ഷണത്തിൽ ഒരുപാട് മികച്ചതായിട്ട് നിൽക്കാറുണ്ടല്ലേ. നമ്മളുടെ പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചുവാലോ അല്ലെങ്കിൽ നമ്മളുടെ പല്ലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മള്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങള് നമ്മുടെ ചുറ്റിനുമുള്ള ജീവികളെ കുറിച്ചിട്ട് എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്? അവർക്കും എല്ലാം ഈ ശരിക്കും പറഞ്ഞ ഈ ഒരു പല്ലുകളൊക്കെ അവരൊരു പല്ലുകളെ കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ചിന്തിക്കാറുണ്ടോ? നമ്മളെ പോലൊക്കെ തന്നെ അവരുടെയൊക്കെ ഭക്ഷണ രീതികൾക്ക് അനുസരിച്ച് പല്ലുകളുടെ ഘടനയിലും എണ്ണത്തിലൊക്കെ ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ പോലെ ഒരുപോലെ അല്ല കേട്ടോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഒച്ചിന് എത്ര പല്ലുകൾ കാണുമെന്ന്? ഒരു മനുഷ്യനുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വരും അതെന്ന് നിങ്ങൾക്കറിയാമോ? ഒച്ചിന്റെ വായുടെ ഉള്ളിൽ ആയിരക്കണക്കിന് ചെറിയ പല്ലുകളുള്ള റാഡുല എന്നൊരു അവയവം ഉണ്ട് കേട്ടോ. മൃഗലോകത്തെ ഈ ഒരു കൗതുകപരമായിട്ടുള്ള വസ്തുതകൾ എത്രമാത്രം വ്യത്യസ്തമാണല്ലേ. നമ്മൾ മനുഷ്യന്മാരെ പോലെ വായ്ക്കുള്ളിൽ ദൃശ്യമായിട്ടുള്ള പല്ലുകളൊന്നും അവയ്ക്കില്ലെങ്കിൽ പോലും ഒച്ചുകൾക്ക് സാധാരണയായിട്ട് 10,000 മുതൽ 25,000 വരെ സൂക്ഷ്മമായിട്ടുള്ള പല്ലുകളാണുള്ളത്. ഒരു മനുഷ്യനുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വരും അതല്ലേ. ഇവയുടെ പല്ലുകളുടെ ഘടനയും വളരെ കൗതുകപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. റാഡുല എന്ന് വിളിക്കുന്ന നാക്കിന് സമാനമായ റിബൺ പോലുള്ള ഒരു അവയവത്തിലാണ് ഈ ഒരു പല്ലുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സാൻഡ് പേപ്പർ പോലെയുള്ള ഈ ഒരു അവയവം ഉപയോഗിച്ചിട്ടാണ് ഒച്ചുകൾ ഭക്ഷണം ചുരണ്ടി തിന്നുന്നത്. സാധാരണ ഒരു ഒച്ചുകളിൽ 2,000 മുതൽ 15,000 വരെ പല്ലുകൾ കാണപ്പെടുമ്പോൾ ചില പ്രത്യേക ഇനങ്ങൾക്ക് 25,000-ൽ അധികം പല്ലുകളും ഉണ്ടാകാം. ഈ ഒരു ചെറിയ പല്ലുകൾ മണർത്തരിയിലെ പോലെ വരി വരിയായിട്ട് കൃത്യമായിട്ട് നിരനിരയായിട്ടാണ് കാണപ്പെടുന്നത്. പുതിയ പല്ലുകൾ വളർന്നു വരുമ്പോൾ പഴയവ തേഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. മൃഗലോകത്തെ ഈ ഒരു അത്ഭുതങ്ങളൊക്കെ എത്ര മാത്രം വ്യത്യസ്തമാണല്ലേ. ഇനി നമ്മളുടെ സിംഹത്തിന് എത്ര പല്ലുകൾ ഉണ്ടാകും അതിനെ കുറിച്ച് അറിയാം മൂന്ന് പാട്ടിന് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് ജംഗ്ഷനിൽ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മൃഗങ്ങളുടെ കൗതുകപരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെയാണ്. നമ്മൾക്ക് ചുറ്റിനുമുള്ള മൃഗങ്ങളും അവയുടെ പല്ലുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ ഈ സിംഹത്തിന്റെ പല്ലുകളെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പാട്ടിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ സിംഹത്തിന്റെ പല്ലുകളുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് വരാം അല്ലെ. നമ്മുടെ ഒച്ചകളുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇനി നമുക്ക് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇര പിടിക്കുവാനും മാംസം ചവച്ചരയ്ക്കുവാനും പാകത്തിലുള്ള അതിശക്തമായിട്ടുള്ള പല്ലുകളാണ് നമ്മുടെ സിംഹത്തിനുള്ളത്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സിംഹത്തിന് ആകെ 30 പല്ലുകളാണുള്ളത്. ഇവയുടെ വായുടെ ഇരുവശങ്ങളിലുമുള്ള നീണ്ട കൂർത്ത കോമ്പല്ലുകളാണ് ഇവയുടെ പ്രധാന ആയുധം. ഇരയുടെ തൊലി തുളച്ചു കയറുവാനും കഴുത്തിൽ കടിച്ച് കീഴ്പ്പെടുത്തുവാനും ഈ ഒരു പല്ലുകൾ സിംഹത്തെ സഹായിക്കാറുണ്ട്. അതേപോലെ ഇവയുടെ പിൻവശത്തുള്ള പല്ലുകൾ മാംസം എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ സജ്ജീകരിച്ചിട്ടുള്ളവയാണ്. മനുഷ്യന്മാരെ പോലെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് തിന്നുന്ന രീതിയൊന്നും സിംഹത്തിനില്ല കേട്ടോ. പകരം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വിഴുങ്ങുകയാണ് അവ ചെയ്യാറുള്ളത്. അങ്ങനത്തെ നമ്മള് കാട്ടിലെ രാജാവിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇനി നമ്മളിലേക്ക് വീട്ടിലെ കുഞ്ഞൻ അതിഥിയായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് അറിഞ്ഞാലോ. നമ്മുടെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. പൂച്ചക്കുട്ടിയുടെ പല്ലുകളുടെ വിശേഷം നമുക്കിത് നോക്കാം. കാഴ്ചയിൽ വളരെ ക്യൂട്ട് ആണെങ്കിലും ഒരു വേട്ടക്കാരന്റെ എല്ലാ അടയാളങ്ങളും നമ്മളുടെ പൂച്ചകളുടെ പല്ലുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ജനിക്കുമ്പോൾ പൂച്ചക്കുട്ടികൾക്ക് പല്ലുകളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഏകദേശം 2 മുതൽ 3 പ്രായമാകുമ്പോൾ അവയ്ക്ക് കുഞ്ഞു കുഞ്ഞു പല്ലുകളൊക്കെ മുളിച്ചു തുടങ്ങാറുണ്ട്. തുടർന്ന് 6 മാസമാകുമ്പോൾ ഈ ഒരു പാൽപ്പല്ലുകളെല്ലാം മാറി സ്ഥിരമായിട്ടുള്ള 30 സ്ഥിര പല്ലുകൾ നമ്മുടെ പൂച്ചകൾക്ക് മുളയ്ക്കാറുണ്ട് കേട്ടോ. ഇവയുടെ പല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നീണ്ട കൂർത്ത കോമ്പല്ലുകൾ തന്നെയാണ്. ചെറിയ ഇരകളെ എളുപ്പത്തിൽ പിടികൂടുവാനും കടിച്ചു പിടിക്കുവാനും ഈ ഒരു പല്ലുകൾ ഇവയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ചവച്ചരയ്ക്കുന്നതിനേക്കാൾ മാംസം മുറിച്ചെടുക്കുവാനും നാരുകൾ വലിച്ചു കീറുവാനും പാകത്തിനുള്ള പ്രത്യേക തരം പല്ലുകളാണ് പൂച്ചകൾക്കുള്ളത്. മനുഷ്യരെ പോലെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്ന സ്വഭാവമല്ല ഇവയ്ക്കുള്ളത് കേട്ടോ. മറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വിഴുങ്ങുകയാണ് നമ്മുടെ പൂച്ചകളും ചെയ്യാറുള്ളത്. ഇനി ഒരു ചെറിയ ബിസ്ക്കറ്റിന്റെ കഷ്ണം ഇട്ടുകൊടുത്താൽ ആജീവനാന്ത കാലം മുഴുവൻ വാലാട്ടി കൂടെ നിൽക്കുന്ന നമ്മുടെ നായക്കുട്ടന്മാരുടെ പല്ലുകളെ കുറിച്ച് അറിയാം. വീണ്ടും 3 പാട്ടുകൾക്ക് ശേഷം പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ.

0: മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ
1: ഒരു നാടിന്റെ സംഗീതം എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ പ്രിയമുള്ള സുഹൃത്ത്, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മളിതേ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് നമ്മളുടെ വീടുകളിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായ നായയുടെ പല്ലുകളുടെ രഹസ്യങ്ങൾക്കടുത്തേക്ക് നമുക്കൊന്ന് പോയാലോ. മനുഷ്യന്റെ പല്ലുകളേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ഒരു നായയുടെ പല്ലിന്റെ ഘടന അല്ലെ. ജനിക്കുമ്പോൾ നായക്കുട്ടികൾക്കും പല്ലുകളൊന്നും ഉണ്ടാകാറില്ല. ഏകദേശം 3 മുതൽ 4 ആഴ്ച പ്രായമാകുമ്പോൾ അവയ്ക്ക് കുഞ്ഞു കുഞ്ഞു പല്ലുകളൊക്കെ മുളച്ചു തുടങ്ങാറുണ്ട്. തുടർന്ന് 4 മുതൽ 7 മാസം വരെ പ്രായമാകുമ്പോൾ ഈ പാൽപ്പല്ലുകളെല്ലാം മാറി സ്ഥിരമായ 42 പല്ലുകൾ മുളയ്ക്കുന്നു. മനുഷ്യനേക്കാൾ 10 പല്ലുകൾ കൂടുതലാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാഴ്ചയിൽ തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന ആ നീണ്ട കൂർത്ത പല്ലുകൾ ഇര പിടിക്കുവാനും ശക്തമായി കടിച്ചു പിടിക്കാനുള്ളതാണ്. മുന്നിലുള്ള ചെറിയ കുഞ്ഞു പല്ലുകള് ഭക്ഷണം കടിച്ചു പറിക്കുവാനും ശരീരം വൃത്തിയാക്കുവാനൊക്കെ സഹായിക്കുന്നു. പ്രീ മോളാറുകളും മോളാറുകളും വായുടെ പിൻഭാഗത്തുള്ള ഈ ഒരു പല്ലുകൾ എല്ലുകളും കട്ടിയുള്ള ഭക്ഷണങ്ങളും ചവച്ചരയ്ക്കാൻ ഇവയെ സഹായിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ എല്ലാ ഭക്ഷണവും നന്നായിട്ട് ചവച്ചരച്ച് തിന്നാൻ നായകൾക്കും വലിയ വലിയ പല്ലുകളുടെ സഹായമുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വെള്ളത്തിലെയും കരയിലെയും ഭയപ്പെടുത്തുന്ന വേട്ടക്കാരനായിട്ടുള്ള മുതലയുടെ അടുത്തേക്കാണ് കേട്ടോ. മുതലകളുടെ പല്ലുകളുടെ കാര്യം കേട്ടാല് നമ്മൾ ശരിക്കും ഞെട്ടും. കാരണം ഇവയുടെ പല്ലുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയൊന്നല്ല. മനുഷ്യരെ പോലെ പല്ലുകൾ മുളച്ച് അത് തേഞ്ഞു പോയാൽ തീർന്നു എന്ന അവസ്ഥയൊന്നുമില്ല മുതലകൾക്ക്. ഒരു മുതലയുടെ വായിൽ സാധാരണയായിട്ട് 60 മുതൽ 110 പല്ലുകൾ വരെ കാണപ്പെടാറുണ്ട്. ജീവിതകാലത്ത് 50 തവണ വരെ പല്ലുകൾ പോവുകയും പുതിയവ വീണ്ടും വരികയും ചെയ്യും. ഇരയെ പിടിക്കാൻ മാത്രമാണ് ഈ പല്ലുകൾ ഉപയോഗിക്കുന്നത്. ഭക്ഷണം ചവച്ചരയ്ക്കാൻ ഇതിന് സാധിക്കത്തതുമില്ല. നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അതിന്റെ ഭംഗിയും ആ ഒരു മനോഹരമായിട്ടുള്ള നൃത്തവും ഒക്കെയാണല്ലോ അല്ലെ. എന്നാൽ ആ ഒരു ഭംഗിക്കപ്പുറം മയിലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം 3 പാട്ടുകൾക്ക് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ.

0: എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നിമിഷവും കേൾക്കൂ എന്റെ റേഡിയോ 91.2. യെസ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ദീ നമുക്ക് മയിലുകളെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ മയിലുകൾക്ക് എല്ലോടുകൂടി എന്തും ദഹിപ്പിക്കാൻ സാധിക്കുമത്രേ. അതായത് ഇരയെ വിഴുങ്ങിയ ശേഷം അവയുടെ വയറ്റിലെ ഉയർന്ന അമ്ല സ്വഭാവം കാരണം എല്ലോടുകൂടിയ മറ്റ് ശരീരഭാഗങ്ങളും വളരെ എളുപ്പത്തിലാണ് ദ്രവിച്ചു പോകുന്നത്. പുറമേ കാണുന്ന ആ ഒരു പാവ ലുക്കിന് പിന്നിൽ ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടിയുണ്ട് കേട്ടോ. പ്രകൃതിയിലെ ഈ വിസ്മയങ്ങളെല്ലാം എന്ത് സുന്ദരമാണല്ലേ, അതിശയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഇണചേരുന്ന കാലത്ത് ആൺമയിലുകൾ വളരെ ആക്രമണകാരികളായിട്ട് മാറാറുണ്ട്. അവ എതിരാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം പ്രതിബിംബത്തോട് പോലും ആക്രമിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് വിത്തുകളും പ്രാണികളും മാത്രമല്ല അവയുടെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അവസരം കിട്ടുമ്പോഴൊക്കെ വിഷമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പാമ്പുകളെ പോലും മയിലുകൾ ആക്രമിച്ച് കൊന്നു തിന്നാറുണ്ട്. ആക്രമണ സ്വഭാവവും സ്വന്തം അധിനിപ്രവേശത്തോടുള്ള അടങ്ങാത്ത വാശിയുമുള്ളവയാണ് ഈ ഒരു മയിലുകൾ എന്ന് പറയുന്നത്. എതിരാളികളെ ഓടിക്കുകയും അതിക്രമിച്ച് കയറുന്നവരെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന എന്ത് കാര്യവും ഭക്ഷണമാക്കാന് മയിലുകൾക്ക് യാതൊരു മടിയുമില്ലെന്ന് തന്നെ പറയാം. പ്രകൃതിയിലെ വിസ്മയങ്ങൾ ഒട്ടും ചെറുതല്ല. ശാസ്ത്രത്തിന് പോലും ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നാറുള്ള അവിശ്വസനീയമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ. നമുക്ക് ചുറ്റിനും ഒരു ജീവികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ സൂര്യന്റെ ഉപരിതലത്തെക്കാൾ ചൂടുള്ള കുമളകൾ ഉണ്ടാക്കാൻ കഴിയുന്ന പിസ്റ്റൾ ഷിംബ് മുതൽ മരണമില്ലാത്ത ജീവി എന്ന് വിശേഷിക്കപ്പെടുന്ന ജെല്ലി ഫിഷ് വരെ, അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ജീവികളുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ഇപ്പോഴല്ല, രണ്ട് പാട്ടിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. രണ്ടല്ല, മൂന്ന് പാട്ടിന് ശേഷം നമുക്ക് വീണ്ടും മടങ്ങിയെത്താം.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2.
1: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഓരോന്നോരോന്നായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി കടലിന്റെ അടിത്തട്ടിലെ അതിശയിപ്പിക്കുന്ന മറ്റൊരു വിസ്മയത്തെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. മറ്റെങ്ങുമല്ല, സമുദ്രത്തിലെ ഏറ്റവും രസകരവും എന്നാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ജീവിയാണ് പിസ്റ്റൽ ചെമ്മെന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് നമുക്ക് നിസ്സാരക്കാരനെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. പ്രകൃതിയിൽ ഇവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധവും കഴിവുകളൊക്കെ കേട്ടാല് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഈ ഒരു കൊച്ചു ചെമ്മീനുകൾക്ക് ആ ഒരു പേര് ലഭിക്കാൻ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ. ഇവയുടെ രണ്ട് മുൻകാലുകളിൽ വലതുവശത്തോ ഇടതുവശത്തോ ഉള്ള ഒരൊറ്റ വലിയ കാൽ സവിശേഷമായിട്ടുള്ള രീതിയിൽ മടക്കി ഒരു പിസ്റ്റൾ തോക്ക് പോലെ ഉപയോഗിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു പ്രത്യേക തരം പ്ലെയർ പോലുള്ള വലിയ നഖം അതിവേഗത്തില് അടച്ചു പിടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദവും ശക്തിയൊക്കെ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും ശബ്ദമേറിയ ജീവികളിൽ ഒന്നാണ് ഈ ഒരു കുഞ്ഞൻ ചെമ്മീൻ എന്ന് തന്നെ പറയാം. മനുഷ്യന്റെ കർണപടങ്ങളെ പോലും തകർക്കാൻ പോകുന്നത്ര വലിയ ശബ്ദം, അതായത് ഏകദേശം 200 ഡെസിബൽ വരെ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് സാധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെങ്കിലും പറയപ്പെടുന്നത് അങ്ങനെയാണ്. ഇത് ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോഴുള്ള ശബ്ദത്തെക്കാൾ വളരെയധികം കൂടുതലാണ് എന്നാണ് പറയുന്നത്. ശബ്ദമുണ്ടാക്കുക മാത്രമല്ല ഇവ ചെയ്യുന്നത്, ഈ ഒരു തോക്ക് പോലുള്ള നഖം അതിവേഗത്തിൽ അടയ്ക്കുമ്പോൾ അതിൽ നിന്നും അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഭാസവും രൂപപ്പെടാറുണ്ട്. അതായത് വെള്ളത്തിലൂടെ കുതിച്ചു പായുന്ന ആ ഒരു ജലധാര ഒരു നിമിഷത്തേക്ക് അതിശൂന്യമായ ഒരു കുമിളയെ സൃഷ്ടിക്കുകയും ആ ഒരു കുമിള പൊട്ടിത്തെറിക്കുമ്പോൾ സൂര്യന്റെ ഉപരിതലത്തോളം, അതായത് ഏകദേശം 4700 ഡിഗ്രി സെൽഷ്യസ് വരെ വിസ്മയകരമായിട്ടുള്ള ചൂട് അവിടെ രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത്രയും വലിയ ചൂടും ശബ്ദവും ഒക്കെ ഉപയോഗിച്ച് ഇരകളെ നിമിഷ നേരം കൊണ്ട് അബോധാവസ്ഥയിലാക്കുവാനും വേട്ടയാടാനും ഒക്കെ ഈ ഒരു കുഞ്ഞൻ പിസ്റ്റൽ ചെമ്മീനുകൾ വളരെ എളുപ്പത്തിൽ സാധിക്കാറുണ്ട് കേട്ടോ. കടലിന്റെ അടുത്തട്ടിലെ ഈ ഒരു കൊച്ചു ജീവിയുടെ വലിയ വിശേഷങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം ഉണ്ടാക്കുന്നു അല്ലേ. ഇനി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. വീണ്ടും കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയെത്താട്ടോ.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
7: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

യേഴ്സ് അങ്ങനെ അതിമനോഹരമായ മൂന്ന് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് ഒപ്പമുള്ളത്. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും കടലിലെ കൊച്ചു ജീവികളുടെയും ഒക്കെ അതിശയിപ്പിക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഇതീ നമുക്ക് സയൻസിനെ പോലും അതിശയിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന മറ്റൊരു ചെറിയ ജീവിയെ കുറിച്ച് അറിയാം. ടാർഡേഗ്രേഡ് എന്ന് വിളിക്കുന്ന, വാട്ടർ ബെയർ അഥവാ സീ പിഗ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെറിയൊരാളുണ്ട് കേട്ടോ. ആളത്ര വലിയ നിസ്സാരക്കാരനൊന്നും അല്ല. പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടുള്ള അതിജീവന ശേഷി കേട്ടാലും നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ഇവര് കൊച്ചു ജീവികൾക്ക് ഭൂമിയിൽ ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അത് ശക്തമായിട്ടുള്ള തണുപ്പ്, അതായത് കേവല പൂജ്യത്തിനടുത്തുള്ള തണുപ്പ് മുതൽ തിളച്ചു മറയുന്ന താപനില വരെ ഇവയ്ക്ക് പ്രശ്നമല്ല. അതേപോലെ തന്നെ റേഡിയേഷൻ, ബഹിരാകാശത്തെ ശൂന്യത എന്നിവയൊക്കെ വളരെ നിസ്സാരമായിട്ട് അതിജീവിക്കാൻ ഈ ഒരു കുഞ്ഞന്മാർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലത്തെ ഉദാഹരണമാണ് ശാസ്ത്രജ്ഞന്മാരിൽ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം. ഏകദേശം 30 വർഷത്തോളം ഫ്രീസറിൽ ഐസായിട്ട് ഇരുന്നിട്ട് പോലും ഇവയെ പിന്നീട് ശാസ്ത്രജ്ഞന്മാർ ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു അതിജീവന ശേഷിക്ക് പിന്നിൽ ഇവയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകത അവസ്ഥയുണ്ട്. അതായത് കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവ ശരീരത്തിലെ വെള്ളമെല്ലാം വറ്റിച്ച് ഒരു പന്ത് പോലെ ചുരുണ്ട് ക്രിപ്റ്റോബയാസിസ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നീട് അനുകൂല സാഹചര്യം വരുമ്പോൾ ഇവ വീണ്ടും പഴയതുപോലെ ഉയർത്തെഴുന്നേൽക്കും. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ എന്തോരം അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടിയാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. നമ്മളിതൊക്കെ ശരിക്കും അറിയാതെ പോവുകയാണ് ചെയ്യപ്പെടുന്നത് അല്ലേ. പ്രകൃതി തന്നെ വലിയൊരു അത്ഭുതമാണ്. നമുക്ക് എപ്പോഴും പ്രകൃതിയെ പഠിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാം ബ്രേക്കിന് ശേഷം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
7: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയല്ലേ. ഇനി നമുക്ക് ശാസ്ത്ര ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച, മരണത്തെ പോലും തോൽപ്പിച്ച മറ്റൊരു വിസ്മയത്തെ കൂടെ അറിഞ്ഞിരിക്കണ്ടേ. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് അഥവാ മരണമില്ലാത്ത ജെല്ലി ഫിഷ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ഒരു പേരൊന്നും കേട്ട് ഞെട്ടണ്ട, പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടുള്ള ഒരു കഴിവ് കേട്ട് മാത്രം നിങ്ങൾ ഞെട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു ജെല്ലി ഫിഷിന് അതിന്റെ കോശങ്ങളെ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോയിട്ട് ജീവിതം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് വാർദ്ധക്യമോ പരിക്കുകളോ വല്ല പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഇവ മരണത്തിലേക്ക് പോകുന്നതിന് പകരം സ്വന്തം ശരീരത്തിലെ കോശങ്ങളെ തിരിച്ച് അതിന്റെ ഏറ്റവും ആദ്യത്തെ വളർച്ചാഘട്ടമായിട്ടുള്ള പോളിപ് അവസ്ഥയിലേക്ക് മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാല് ഇവയ്ക്ക് വാർദ്ധക്യം മൂലം സ്വാഭാവിക മരണം എന്നൊന്നില്ല, ഇവയ്ക്ക് മരണമില്ല കേട്ടോ. പ്രകൃതിയുടെ ഈ ഒരു വിസ്മയവും കടലിലെ ഈ ഒരു അമരത്വത്തിന്റെ ഒക്കെ രഹസ്യം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജെല്ലി ഫിഷ് മരിക്കുന്നത്? മരിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ആവാസവ്യവസ്ഥ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ വാഴുന്ന മറ്റു ജീവികൾക്ക് ബുദ്ധിമുട്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു സംശയം നമുക്ക് തീർക്കാം. മരണമില്ലാത്ത ആ ഒരു ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന്റെ മരണം വേട്ടയാടപ്പെടുക എന്നതാണ് ഏറ്റവും വലിയൊരു ഭീഷണി, ഇവ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത്. അതായത് കടലിലെ മറ്റ് വലിയ മത്സ്യങ്ങളോ മറ്റ് വേട്ടക്കാരോ ഒക്കെ ഈ ഒരു ജെല്ലി ഫിഷുകളെ ഭക്ഷണമാക്കുമ്പോൾ അവയ്ക്ക് അവയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിലുണ്ടാകുന്ന കഠിനമായിട്ടുള്ള രോഗങ്ങൾ, വെള്ളത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ എന്നിവയൊക്കെ ഇവയുടെ ജീവൻ എടുക്കാൻ കാരണമാകാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വാർദ്ധക്യത്തിലൂടെയുള്ള മരണം ഇവയ്ക്ക് നൽകിയിട്ടില്ലെങ്കിലും ഭക്ഷണമാക്കപ്പെടുകയോ മറ്റ് അപകടങ്ങളിൽ പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നുള്ളൂ എന്ന് പറയാട്ടോ. ഇനി നമുക്ക് ഒക്ടോപസുകളെ കുറിച്ച് അറിയാം 3 പാട്ടുകൾക്ക് ശേഷം.

പ്രകൃതിയിലെ വിസ്മയങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി സമുദ്രങ്ങളുടെയൊക്കെ അടിയിൽ കല്ലുകളിലൊക്കെ പതുങ്ങിയിരിക്കുന്ന അതിബുദ്ധിമാനായിട്ടുള്ള ഒക്ടോപസിനെ കുറിച്ച് നമുക്കറിയാലോ. ഈ ഒരു ഒക്ടോപസിന് 3 ഹൃദയങ്ങളും നീല നിറത്തിലുള്ള രക്തവും 9 തലച്ചോറുകളുമാണുള്ളത്. അത് മാത്രമല്ല, മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നിറം മാറുവാനും RNA മാറ്റി എഴുതുവാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ പ്രകൃതിയുടെ ഈ അതിശയിപ്പിക്കുന്ന രഹസ്യം എത്രമാത്രം വിസ്മയകരമാണല്ലേ. ഒക്ടോപസിന്റെ ആ 3 ഹൃദയങ്ങളിൽ ഒന്ന് ശരീരത്തിലൂടെ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ മറ്റു 2 ഹൃദയങ്ങൾ ഇവയുടെ ഗില്ലിലേക്ക് രക്തം എത്തിക്കാനാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഇവയുടെ നീല നിറത്തിലുള്ള രക്തത്തിന് കാരണം അതിലടങ്ങിയിട്ടുള്ള ഹൈമോസയാനിൻ എന്ന ഘടകമാണ്. ആഴക്കടലിലെ കുറഞ്ഞ ഓക്സിജൻ തോതിലും അടുത്ത തണുപ്പിലും ജീവിക്കാൻ ഇവയെ സഹായിക്കുന്നത് ഈ ഒരു നീല രക്തമാണ്. ഇനി ഇതിന്റെ 9 തലച്ചോറുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല്, ഇതിലൊരു പ്രധാന തലച്ചോറ് ശരീരത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുമ്പോൾ ബാക്കി 8 ചെറിയ തലച്ചോറുകൾ ഇവയുടെ 8 കൈകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കൈക്കും സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും. അതായത് ഒക്ടോപസിന്റെ തലച്ചോറിനോട് ചോദിക്കാതെ തന്നെ ഇതിന്റെ കൈകൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും കഴിവുണ്ട്. അതുകൊണ്ടും തീർന്നില്ല ഇവയുടെ വിശേഷം. വെള്ളത്തിനടിയിലെ ഏറ്റവും ചെറിയ മാന്ത്രികനാണ് ഈ ഒരു ഒക്ടോപസ്. ശരീരത്തിലെ അവിശ്വസനീയമായിട്ടുള്ള വഴക്കമുള്ള ശരീരം കാരണം ഒരു ചെറിയ നാണയത്തിന് പോലും പോകാൻ കഴിയുന്ന അത്രയും ചെറിയ ദ്വാരത്തിലൂടെ പോലും ഇവയ്ക്ക് നിമിഷ നേരം കൊണ്ട് ഊഴ്ന്നിറങ്ങി രക്ഷപ്പെടാൻ സാധിക്കും. ഒപ്പം സ്വന്തം ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിച്ച് ചുറ്റിനുമുള്ള പാറകളുടെയോ പവിഴപ്പുറ്റുകളുടെയൊക്കെ നിറവും രൂപവുമൊക്കെ പെട്ടെന്ന് മിനിറ്റുകൾക്കകം തന്നെ മാറ്റിമറിച്ച് ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്നും രക്ഷിക്കാനും ശത്രുക്കളുടെ കണ്ണിൽ നിന്നും ഒളിച്ചിരിക്കുവാനും ഈ ഒരു മിടുക്കന്മാർക്ക് കഴിയുന്നു എന്ന് പറയാം. പ്രകൃതിയുടെ എത്രമാത്രം വിസ്മയകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ ഒരു ഒക്ടോപസ് അല്ലേ. നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സമയവും അതിന്റെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് പാട്ടുകളുടെ ലോകത്തിലേക്ക് വീണ്ടും ചൂടെടുത്ത് വെക്കാം. കാതോർത്തുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആതിരയാണ്. അമൃതകുളം ട്രൈബൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്ന് വിഷ്ണുമോഹൻ എം എൽ എ. ഒരു വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്ന അമൃതകുളം ട്രൈബൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കായി എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് വിഷ്ണുമോഹൻ എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒരു വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്ന അമൃതകുളം ട്രൈബൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കായി എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് വിഷ്ണുമോഹൻ എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ട്രൈബൽ വിദ്യാർത്ഥികളെ താൽക്കാലികമായി SSC വിഭാഗക്കാർക്കായുള്ള ഹോസ്റ്റലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചെന്നും രണ്ടാഴ്ചക്കകം ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. ബൈപ്പാസ് റോഡ് തുറന്നുകൊടുത്തെങ്കിലും കല്ലും താഴ്ത്ത് KSRTC ബസ്സുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് നാട്ടുകാർക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ RDO ദേശീയപാതാ അധികൃതർ, ട്രാഫിക് പോലീസ്, KSRTC അധികൃതർ എന്നിവർ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറണമെന്ന് വിഷ്ണുമോഹൻ MLA ആവശ്യപ്പെട്ടു. പള്ളിമുക്കിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബസ് സ്റ്റോപ്പ് 10 മീറ്റർ മുന്നോട്ട് സ്ഥാപിക്കുക, സാങ്കേതിക പിഴവ് പരിഹരിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആധാർ അടക്കമുള്ള രേഖകൾ തരപ്പെടുത്തി അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും MLA ഉന്നയിച്ചു. തിങ്കൾ കരിക്കം ആര്യൻകാവ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ഓഫീസുകളാക്കി മാറ്റുന്നതിന് ഫോറസ്റ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് സി അജയ് പ്രസാദ് MLA ആവശ്യപ്പെട്ടു. ടെർമിനൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊല്ലം KSRTC ഓഫീസ് താൽക്കാലികമായി ആശ്രമം വ്യാവസായിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രതിനിധി തൃപ്തി കുമാർ ആവശ്യപ്പെട്ടു. പ്രവർത്തനം നിലച്ച പാർവതി മില്ലിന്റെ 16 ഏക്കർ സ്ഥലം കൊല്ലം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിനായി ഉപയോഗപ്പെടുത്തണം. ലിങ്ക് റോഡിലെ മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ കാര്യക്ഷമമാക്കുക. കടപ്പാക്കടയിൽ അംഗനവാടിക്കായി വാങ്ങിയ സ്ഥലത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം ആരംഭിക്കുകയും തുടങ്ങിയ ആവശ്യങ്ങളും അദ്ദേഹം സമിതിയിൽ ഉന്നയിച്ചു. ഓച്ചിറ മുതൽ കാവനാട് വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം മന്ദഗതിയിലാണെന്നും യാത്രക്കാർക്ക് ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രതിനിധി വാഴയിൽ അസീസ് പറഞ്ഞു. ചവറ ഫയർ സ്റ്റേഷൻ വിപുലപ്പെടുത്തുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണം. ചവറ പന്മന വടക്കുംതല ഭാഗത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി റോഡ് വീതി കൂട്ടൽ നടപടി ത്വരിതപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA പ്രതിനിധി കെ ബാബുരാജ് ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര MC റോഡ് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി കർമ്മപദ്ധതി നടപ്പാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതിനിധി എബ്രഹാം സാമ്പൂൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊല്ലം ചെങ്കോട്ട റോഡ് വികസനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രേംചന്ദ്രൻ MP പ്രതിനിധി KS വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലേക്ക് ക്യാൻസർ രജിസ്ട്രേഷൻ സെന്റർ മാറ്റി സ്ഥാപിക്കണമെന്ന് KC വേണുഗോപാൽ MP പ്രതിനിധി M. ഇബ്രാഹിംകുട്ടി ആവശ്യപ്പെട്ടു. പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിലനിർത്തുക, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, ക്രിയാത്മക പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വിവിധ MLAമാരുടെ പ്രതിനിധികൾ സമിതിയിൽ ഉന്നയിച്ചു. ജില്ലാ കളക്ടർ അനി ജൂല തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ GA ഉല്ലാസ്, MD എം സജീദ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 ലക്ഷം രൂപയാണ് ധനസഹായം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഐഡന്റിഫിക്കേഷൻ നമ്പറുള്ള മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷൻമാർക്കും അപേക്ഷിക്കാം. ലൈഫ് ഭവന പദ്ധതി സർക്കാരിന്റെയോ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി എന്നിവ മുഖേന കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിച്ചവർ ധനസഹായത്തിന് അർഹരല്ല. വീടിന്റെ കാലപ്പഴക്കം 8 വർഷത്തിൽ കൂടുതലായിരിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ വ്യക്തിഗത ഭവനങ്ങൾ, ഫ്ളാറ്റുകൾ, ഇരട്ട വീടുകൾ ഒഴികെയുള്ള ഉന്നതി വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പും മറ്റു വകുപ്പുകളും നിർമ്മിച്ചു നൽകിയ വീടുകൾ എന്നിവയും പരിഗണിക്കും. മത്സ്യത്തൊഴിലാളിയുടെയോ ഭാര്യയുടെയോ വീടിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ അതാത് മത്സ്യഭവൻ ഓഫീസുകൾ സെപ്റ്റംബർ 15 ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0474279285. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ലാറ്ററൽ എൻട്രി ഒഴിവുള്ള സീറ്റുകളിലേക്ക് പുതിയതായി അപേക്ഷ സ്വീകരിച്ച് കൌൺസിലിംഗും പ്രവേശനവും സെപ്റ്റംബർ 2 രാവിലെ 9 നടത്തും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9947117313. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ സീറ്റുകളുടെ പ്രവേശനത്തിന് രജിസ്റ്റർ ചെയ്തവരുടെ കൌൺസിലിംഗും പ്രവേശനവും സെപ്റ്റംബർ 2 റാങ്കുകളുടെ ക്രമത്തിൽ നടക്കും. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തും. യോഗ്യത PGDCA MC രജിസ്ട്രേഷൻ യോഗ്യത, MBA എസ് പാട്ടും 1-2 മാർക്ക് ലിസ്റ്റ്, PG മാർക്ക് ലിസ്റ്റ്, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം സെപ്റ്റംബർ 8 രാവിലെ 11 നടത്തുന്ന വോക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0474-2-5-7-2-5-7-4. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ ഇന്റർ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
7: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232. സീസൺ 14.

0: സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച അഞ്ചംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവയുടെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. ഇതിലൂടെ കായിക താരങ്ങളുടെ കഴിവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻമേ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ.
1: Kerala should have one sports university, a separate sports university, so that in this particular field we can do lot in this. A sports university will be a direct and proper step moving towards the development of sports in all these fields. We have talent, we have skill. Let us put it together in a proper format in the form of sports university.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. എൻ ഐ ടി കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ ഏകസ്വ 2026 രണ്ടാമത് ഇന്നോവേഷൻ മീറ്റും പേറ്റന്റ് എക്സ്പോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും.
0: കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്തെ ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ

0: കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വരം മൂലം മരണം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിവാഹങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ പോഷകാഹാര വാരം ആചരിക്കുന്നത്. പോഷകാഹാര മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നു. ഈ മേഖലകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണി വാർത്തകളോട്.
2: പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, OP ക്ലിനിക്കുകൾ, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് നേരിടുകയും വിളർച്ച അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
0: അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വളർച്ചാ നിരീക്ഷണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. അങ്കണവാടികളിലൂടെ സേവനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കി തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന ത്രൈമാസ ആരോഗ്യ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ CEE.kerala.gov.in ലഭ്യമാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം ഈ തീരുമാനമറിയിച്ചത്. 20 വർഷം നീണ്ട യാത്രയിൽ ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. അർജന്റീനയ്ക്കായി 207 മത്സരങ്ങൾ കളിച്ച റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. കളിക്കളത്തിൽ രാജ്യത്തിനായി 2 ദശാബ്ദത്തോളം നിറഞ്ഞുനിന്ന അദ്ദേഹം ജൂലൈയിൽ സ്പെയിനിനെതിരായ ലോകകപ്പ് തോൽവിയും പിതാവിന്റെ വേർപാടുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി. നേപ്പാളിലെ തൃശൂലി 3A ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600+ തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 3925 പേരെ കാണാതായി. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 279 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോ ജെ രാമചന്ദ്രൻ നായർക്ക് വിടയേകി ജന്മനാട്. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഭൌതികദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: പ്രധാന വാർത്തകൾ. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ഭീകരത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമെ മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം. ഭീകരതയും വിഘടനവാദവും വികസനപാതയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.
1: देशवासियों को बहुत बहुत बधाई. 7.8% ग्रोथ, देश खुशियों से भर गया. देशवासियों को मैं बधाई देता हूं उनके संकल्प शक्ति के लिए, उनके पुरुषार्थ के लिए. एक सामूहिक शक्ति का एक प्रतिबिंब है. दुनिया युद्ध में डूबी हुई, चारों तरफ युद्ध की खबरें आ रही, विश्व संकटों से घिरा हुआ, सप्लाई चेन पूरी तरह डिस्टर्ब है. 2020 में कोविड काल से लेकर अब तक कहीं पर भी स्थिरता नजर नहीं आ रही, उसके बावजूद भी भारत तेज गति से प्रगति कर रहा है.
0: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കുനീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോബർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലെ തുടർച്ചയായുണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗ സ്വിയാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2-ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്. അതേസമയം 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ 1-ാം റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷമാണ് തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന KK ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, ആ കുശൂഷ ഗോവിന്ദൻ ഇവിടെ വന്നിരുന്ന് എന്തോ കാര്യം പറഞ്ഞാലും ചേട്ടനൊരു അഭിപ്രായം പറയും.
1: എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാര്യം?
0: ഗോവിന്ദൻ ആരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നവനല്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ.
1: എന്താ നമ്മളെ കുറിച്ച് മോശം അഭിപ്രായം വല്ലതും പറഞ്ഞോ?
0: പറഞ്ഞോ ഇല്ല, ഞാൻ എങ്ങനെ അറിയുന്നേ. നമ്മുടെ കിഴക്കേത്തറയിലെ രാഘവനാശാനും തോമസ് അച്ചാനുമായിട്ട് വഴക്ക് നടന്നില്ലായിരുന്നോ?
1: അത് കുറെ ദിവസം ആയല്ലോ, വസ്തു തർക്കമൊക്കെ അവസാനം വില്ലേജ് ഓഫീസുകാർ പരിഹരിച്ചു.
0: പക്ഷെ തോമസ് അച്ചായൻ ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുത്തു സാധിച്ചതാണോ എന്ന് ഗോവിന്ദൻ വന്നതിനോട് ചോദിച്ചു.
1: നീ എന്തോ പറഞ്ഞു?
0: ഓഫീസറോട് ഇനി ചോദിക്കാൻ പറഞ്ഞു, പിന്നെ അല്ലാതെ. എന്നിട്ട് രാഘവനാശാന്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞ് കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്ത് നോക്ക്, വീടും വസ്തുവും അളക്കുമ്പം 1.5 സെന്റ് ആശാന് തന്നെ കിട്ടുവന്ന്.
1: എടി ഗോവിന്ദന്റെ സ്വഭാവം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അവൻ ആണുങ്ങളുമായിട്ടല്ല പെണ്ണുങ്ങളുമായിട്ടാ കൂടുതൽ വർത്തമാനം പറച്ചു. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും വടി തടഞ്ഞു നിർത്തി ചുമ്മാ കുശുകുശ വർത്തമാനം പറയും.
0: അത് ശരിയാ ചേട്ടാ, അമ്പലത്തിൽ പോയ സരോജനിയെ തടുത്തു നിർത്തി വീട്ടുകാര്യങ്ങളെല്ലാം ചോദിച്ച്, എന്നിട്ട് സരോജനയുടെ കിഴക്കേ താമസിക്കുന്ന ദേവകയുടെ മരുമകളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് അവളോട് പറഞ്ഞു.
1: അത് പലിശയ്ക്ക് കാശിനി എന്നപ്പോ ദേവകയുടെ വരുമ്പോ കാശ് കൊടുത്തു കാണത്തില്ല, അതാ സ്വഭാവം ത്രമോശം എന്നും പറഞ്ഞ് ആക്ഷേപം പറഞ്ഞത്. എവിടാ കോൺട്രാക്ട് അദ്ദേഹം? കാണാനേ ഇല്ലല്ലോ.
0: എങ്ങനെ കാണാനാ, പണി ഇഷ്ടം പോലെ നടക്കുമല്ലയോ. അപ്പൊ പിന്നെ നമ്മുടെ കടയിൽ വരാൻ സമയം കാണത്തില്ല ഇല്ലേ വിശ്വാ?
2: മാവി, ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് വർക്കിന് ഒട്ടും കുറവില്ല.
0: പിന്നെ നമ്മുടെ നെല്ലിന്റെ അയ്യത്തെ മണിയുടെ വീട് പണി എന്തോ ആയി.
2: അമ്മാവി, ഞാൻ അവനെ തിരക്കി ഇറങ്ങിയത് ഫോൺ വിളിച്ചിട്ടാണ്, എടുക്കുന്നുമില്ല.
0: അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ് തന്നില്ലയോ?
2: അതിനേക്കാ തലവേദന പിടിച്ച പണിയാ അമ്മാവാ, അവനും ഭാര്യയും കൂടി ചെയ്തു വെച്ചേക്കുന്നേ.
0: അവന്റെ വീട് പണി മുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു.
2: അതാര് പറഞ്ഞു?
1: കൊള്ളാ, എവിളി കട എന്നാ മതിടാ, ഈ മണ്ഡലത്തിലെ സകല ന്യൂസും പിടിച്ചെടുക്കും.
2: അമ്മാവ, 2 മുറിയും 1 അടുക്കളയും 1 ഹാളും 1 സിറ്റ്ഔട്ടും ഇത്ര മതിയെന്നാ പറഞ്ഞത്. ഞാൻ അതനുസരിച്ച് ഇഞ്ചിനീയറെ കണ്ട് പ്ലാനും വരപ്പിച്ചു.
0: ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങിയായിരുന്നല്ലയോ?
2: തുടങ്ങി അമ്മാവി. പ്ലാൻ വരച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ കനകന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ്, 2 മുറി പോരാ 3 മുറി വേണമെന്ന്.
1: ഓ അത് ശരി, ആകെ 2 പേരേ ഉള്ളേ ഉള്ളു താമസിക്കാൻ, പിന്നെന്തിനാ 3 മുറി?
0: അങ്ങനെ പറയരുത്, അവരവരുടെ വീട് എങ്ങനെ വെക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്.
2: അത് ശരിയാ. 1 ആഴ്ച കഴിഞ്ഞിട്ട് കനകന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ് മുകളിൽ 1 മുറി കൂടി വേണമെന്ന്.
0: അല്ലേ, ഈ കണക്കിന് 2 മാസം കഴിയുമ്പോ വീട് 3 നിലയ്ക്ക് പണിയാൻ പറയുമല്ലോ.
2: കനകന്റെ ഭാര്യയുടെ ചേട്ടത്തെ പറഞ്ഞു പോലും മുകളിൽ 1 മുറി പണിയണം, ഭാവിയിൽ പിന്നെ പണിയണമെങ്കിൽ എളുപ്പമാകുമെന്നു. പിന്നെ സിറ്റ് ഔട്ട് കുറച്ചുകൂടി വലുതാക്കണം, ഹാളിന് വീതി കൂട്ടണം, വർക്ക് ഏരിയ അത്ര പോരാ എന്നൊക്കെ കുറെ നിർദ്ദേശങ്ങളും വെച്ച്.
0: വെക്കട്ടെ, അതനുസരിച്ച് പ്ലാൻ വരച്ച് പണി അങ്ങ് തുടങ്ങ്.
2: പ്ലാൻ വരച്ചില്ല, അവരുടെ നിർദ്ദേശപ്രകാരം വീട് പണിഞ്ഞു വരുമ്പോ എത്ര രൂപ ആവുമെന്ന് എനിക്കറിയാമല്ലോ. ആ തുക ഞാനൊന്ന് സൂചിപ്പിച്ചു.
1: എന്നിട്ട് ആ തുകയ്ക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞോ?
2: എവിടെ, 3 ആഴ്ച കഴിഞ്ഞിട്ടും ആരും വിളിക്കുന്നോ ഇല്ല. ഞാൻ ഫോൺ വിളിച്ചാ അവരാരും എടുക്കുന്നോ ഇല്ല.
1: ഇനി വേറെ കോൺട്രാക്ടർമാരെ കാണിച്ച് പണിയെല്ലാം കൊടുക്കാൻ അതോടാ?
2: അമ്മാവനെന്താ, വീടിന് 30 ലക്ഷം രൂപയാ ബഡ്ജറ്റ് ഇട്ടിരുന്നത്. അതനുസരിച്ചാ ആദ്യത്തെ പ്ലാൻ വരച്ചത്. പകുതി 15 ലക്ഷം മുരളിയും ബാക്കി 15 ലക്ഷം മുരളിയുടെ ഭാര്യ വീട്ടുകാരും എടുക്കാമെന്നായിരുന്നു വ്യവസ്ഥ.
1: അല്ല, പുതിയ വീടിന്റെ പ്ലാൻ അനുസരിച്ച് എത്ര ആവും?
2: അത് 40 ആവും. മുരളി 15 കൂടുതൽ തരത്തില്ലെന്നും പറഞ്ഞു.
0: പ്ലാൻ മാറ്റി പറഞ്ഞ ചേട്ടതി കൊടുക്കട്ടെ ബാക്കി കാശ്. സ്വപ്നം വലുതും കാണാമാർക്കും, കാശില്ലെങ്കിൽ കൂരയിൽ നിൽക്കും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: പക്ഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ഓ ദൈവമേ, കുട്ടിയാണ്.

0: ാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ, താനെന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് പണിച്ച അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഫീൽ ദി ബീറ്റ് ഫീൽ ദി വൈബ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2

0: ഓണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: ഒത്തിരി ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അല്ലേ, താനെന്തോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: You're listening to Enter Radio 91.2.

0: ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

നീ ബിസി ആണെങ്കിൽ ഞാൻ കാത്തിരിക്കാം, നീ മൂഡ് ഓഫ് ആണെങ്കിൽ ഞാൻ കേട്ടിരിക്കാം, സഹായിക്കാം, നല്ല നല്ല പാട്ടുകൾ വെച്ചുതരാം, ഞാൻ കൂടെ ഉണ്ടാകും. നീ വൈകി മറുപടി തന്നാലും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നീ മാത്രമാണ്. അതെ, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, ഗാനമഞ്ജരിയിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അതിനുള്ള നമ്പർ ഇതാണ്, 9544700192. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ, നമുക്കിപ്പോൾ രണ്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: മാമ സഖിനെ. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ള തർജ്ജൻ നിധിനാണ്. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ രഞ്ജീഷ് കുമാറാണ് വിളിക്കുന്നത്.
0: ആ, പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഓണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോണു.
0: ഓണത്തിന്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ.
1: ആ
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: എനിക്ക് മേലെപ്പറമ്പിൽ ആൻവീട് എന്ന ചിത്രത്തിലെ വെള്ളിത്തിങ്കൽ ആ പാട്ട്
0: വേണം. ഇന്ന് ആർക്കുണ്ട് ഡെഡിക്കേഷൻ ഈ പാട്ട്?
1: കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും.
0: എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഞാൻ കൃഷ്ണ, എനിക്ക് ഡൂഡ് എന്ന മൂവിയിലെ സാഡ് സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരികെ വരാം.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ജോയിസിൽ പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അങ്ങനെ പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. നമ്മൾ എത്ര കാലങ്ങളൊക്കെ കഴിഞ്ഞാലും പഴയ പാട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി ഒരു വരക്കുണ്ടല്ലേ, അത് നമുക്ക് ഇങ്ങനെ മറക്കാൻ വെക്കാത്ത കുറേ പാട്ടുകളുണ്ട്. നമ്മുടെ പഴയ പാട്ടുകളാണെങ്കിലും ഇപ്പോൾ തന്നെ ഒരു കാസറ്റ് ഇറങ്ങാത്ത, ഇതുവരെ ആരും ഒരു സിനിമയിൽ ഇറങ്ങാത്ത ഒരു പാട്ട് കേരളത്തിൽ എല്ലാ ജനങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ശ്യാമാണ് കായംകുളത്ത് നിന്നും. ശ്യാമിന് യവനകഥയിൽ എന്നാ പാട്ടെന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം, പക്ഷെ അതിനോടൊപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് കൂടെ പോകാം. ഹലോ.
1: ആ ഹലോ,
0: സുഖമായിട്ട്?
1: നമസ്കാരം. ആ സുഖം.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ഷംസുദ്ദീൻ കരുപ്പടന്ന.
0: ഓക്കെ ഷംസുദ്ദീൻ ചേട്ടാ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, ഇവിടെ നല്ല വെയിൽ, നല്ല കാലാവസ്ഥ,
0: ഓണം
1: പിന്നൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ആഘോഷിച്ചു, പരിപാടികളൊക്കെ കിട്ടി, പ്രോഗ്രാമിൽ പാടാൻ പോയിരുന്നു. മഞ്ചാടി മണി കൊണ്ട് മാണിക്ക കുടം നിറഞ്ഞ ഒരു പാട്ടില്ലേ, മഞ്ചാടി മണി കൊണ്ട് മാണിക്ക കുടം നിറഞ്ഞു, ഇല്ലാന പാടുന്ന വനമലർ കിളിയായി മനസ്സ് തങ്ക മനസ്സ്
0: ട്രൂപ്പിന്റെ പേരെന്താണ്?
1: ട്രൂപ്പിന്റെ പേര് ഇപ്പോ രാഗശ്രീ എന്ന് പറയാം.
0: രാഗശ്രീ. ഓക്കെ ഓക്കെ, നല്ല നല്ല പ്രോഗ്രാമൊക്കെ കേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: അതെ. ഓക്കെ, താങ്ക് യു, ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
4: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
7: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
8: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് അർജുൻ ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇതേപോലെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
1: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നന്ദു.
0: ഹലോ ഹലോ നന്ദു, കേൾക്കാനൊക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്.
0: ആ നന്ദു, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഓക്കെ,
0: ആ പാട്ട് വേണല്ലേ. ഇന്ന് ആർക്കു വേണ്ട ഡെഡിക്കേഷൻ ആ പാട്ട്?
1: അമ്മയ്ക്ക്.
0: അമ്മയ്ക്ക്. അമ്മയുടെ പേരെന്തുവാ?
1: അജിത.
0: അജിത, അപ്പോൾ അജിത അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. അതെ,
1: ഐശ്വര്യ ചേച്ചി.
0: ഐശ്വര്യ ചേച്ചി ഇവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ. കേട്ടോ. ശരി ശരി. യെസ്, നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ആരതിയാണ് ഫ്രം കരുനാഗപ്പള്ളിയിൽ നിന്നും. എനിക്ക് തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ എന്റെ തെങ്കാശി തമ്മിപ്പഴങ്കിളി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേൾക്കാം.
2: തക്കടത്തക്കതും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് ഞാൻ ഇവിടെ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544707091. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് തുഷാരം എന്ന പടത്തിൽ ദാസേട്ടനും SPBയും എന്നിവർ പാടിയ മഞ്ഞേവ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്കൊരു കോളും കൊണ്ട് നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സജീന
0: ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: നല്ല വിശേഷം.
0: നമ്മള് തൊട്ട അയലത്തുകാരാണ്. ആണല്ലേ? ഏത് പാട്ടാണ് ചേച്ചി? മാപ്പിളപ്പാട്ട്. ഏത് പാട്ടാ? കിട്ടുവാണെങ്കിൽ നമ്മൾ ഇട്ടുതരും കേട്ടോ. ചേച്ചി പറ ഏത് പാട്ടാ, നമുക്ക് നോക്കാം.
1: മാപ്പിളപ്പാട്ട് എന്ന് വെച്ചാല് ഉടമ്പുള്ള ചിരിയുള്ള ഉടമ്പുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാത്തിന്റെ അരിമുല്ല കിണറിലെ അഴകേറും പുതുമാരൻ ഇതൈതൈതാ വരും നീ പിന്നെ ഇതൈതൈതാ വരും നീ.
0: ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. എന്തായാലും ചേച്ചിക്ക് ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: പ്രേക്ഷകർക്കും
0: വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ശരി ശരി.

0: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
4: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
2: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
4: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും നല്ല നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്? ആ വിജയൻ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചോ? ആണല്ലേ. ആ ഹാ ഹാ, ഇനി ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? വട്ടയിലെ പന്തലിട്ട്. ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചരാം കേട്ടോ. ആരൊക്കെയാണ്? ഓക്കെ ഓക്കെ, ഈ രണ്ടുപേർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ശരി ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഷിബു ആണ് വള്ളിക്കാവിൽ നിന്ന്. എനിക്ക് വല്ലാത്തൊരു പുകലായിപ്പോയി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ഷിബു ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേട്ട് തിരികെ വരാം.

0: ഗസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പണ്ട് കാലത്ത് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തായിരുന്ന കാലഘട്ടത്തിൽ

0: നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു മൊബൈൽ, അതെ, നമ്മുടെ ഇഷ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം. അപ്പോൾ അങ്ങനെ പല പല ടെക്നോളജിപരമായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, ഗാനമഞ്ചലിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. സോ വിളിക്കൂ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7044-912. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ആ പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: വേണുഗോപാല് പാടിയ
0: സിനിമ ഏതാണെന്നറിയോ? അറിയത്തില്ല അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ നോക്കിയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വെച്ചുതരാം കേട്ടോ. ഓക്കെ ഓ ശരി ശരി. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ രാജി. എനിക്ക് രാത്രിങ്കൾ പൂത്താലി ചാർത്തി ഒന്ന് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് രാജി ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് പാട്ടുകളൊക്കെ കേട്ടതിന് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 954-4700-012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്.
2: ഹായ്, എൻ്റെ പേര് ഷിഹാബ് ചിക്കു, പാലാകുളങ്ങര ക്ലാപ്പനെ എന്നാണ് ഞാൻ വിളിക്കുന്നത്. കൊല്ലം ഷാഫിയുടെ ഒരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് ചേട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം കൊല്ലം ഷാഫിയുടെ. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ആവണി പൊൻപുലരി എന്ന തരങ്ങണി ആൽബത്തിലെ ഗന്ധർവ സംഗീത യാമം എന്ന ദാസേട്ടൻ പാടി ഗാനം കേൾപ്പിക്കണേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ബാബുരാജൻ ആശ്രമം കൊല്ലം നിന്നും. നിതിൻ, ഓണം വീട്ടിലാണോ അതോ റേഡിയോയിലാണോ ആഘോഷിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലും ആഘോഷിച്ചു, റേഡിയോയിലും ആഘോഷിച്ചു. അപ്പോൾ ഈ ഗാനം നമുക്ക് കേൾക്കാം, രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടംപോലെ പാട്ടും കഥകളും ഒക്കെ കേട്ടാണ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കേൾക്കാമെന്ന വിശ്വാസത്തോടെ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇതെൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.

0: കേസെടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. സിജെപി തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. NIT കാലിക്കറ്റ് 66 സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റില്ല. മദ്യവർജ്ജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടുനിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 ദിവസത്തെ പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്കണവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അങ്കണവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
0: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേനാ യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 പോയിന്റ് താഴ്ന്ന് 76,944-ലും നിഫ്റ്റി 25 പോയിന്റ് നഷ്ടത്തിൽ 24,056-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 113,720 രൂപയും ഗ്രാമിന് 14,210

0: രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: For more entertainment, log on and subscribe to www.
1: അല്ലെ താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: അതോ മലേഷ്യൻ ട്രിപ്പ്?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുള്ള കവിവചനമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കിഷ്ടമാണ്. നമ്മുടെ കുട്ടികളെയും നാം കാണുന്ന കുട്ടികളെയുമൊക്കെ വളരെ വാത്സല്യപൂർവ്വം നാം നോക്കിക്കാണാറുണ്ട്. ആ കുട്ടികളിൽ നിന്ന് മുതിർന്നവരായ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ടു ബി ഹാപ്പി ഫോർ നോ റീസൺ. കാരണങ്ങളില്ലാതെ സന്തോഷിക്കാൻ കുഞ്ഞുങ്ങൾക്കാണ് കഴിയുക. ചില സന്ദർഭങ്ങളിലൊക്കെ അവർ തനിയെ ചിരിക്കുന്നത് കാണാറുണ്ട്. അവരുടെ മനസ്സിന്റെ നിഷ്കളങ്ക പ്രതലത്തിലൂടെ ചില സന്തോഷത്തിന്റെ പ്രകാശരേണുക്കൾ കടന്നു പോകുമ്പോഴാണ് അവർ ചിരിക്കുന്നത്. അത് പഠിക്കാനുള്ളതാണ്. ടു ആൾവേസ് ബി ബിസി വിത്ത് സംതിങ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കിലാണ് കുഞ്ഞുങ്ങൾ. ആ തിരക്കിലായിരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ അധികമൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. ആ തിരക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വല്ലാത്തൊരു ഭംഗിയാണ്. മൂന്നാമത്തേത്, ടു നോ ഹൗ ടു ഡിമാൻഡ് വിത്ത് ഓൾ ഹിസ് മൈറ്റ്. എല്ലാ കഴിവോടും കൂടി ഒരു ലക്ഷ്യം, ഒരാഗ്രഹിക്കുന്നത് പിടിച്ചു വാങ്ങാനുള്ള ആ പ്രയത്നം കുഞ്ഞുങ്ങളുടേത് വളരെ മനോഹരമാണ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളിലുള്ളത്. ആ മൂന്ന് കാര്യങ്ങളും യഥാർത്ഥത്തിൽ മുതിർന്നവർക്ക് പഠിക്കാനുള്ളതാണ്. കാരണം കൂടാതെ സന്തോഷിക്കണം. നിരാശപ്പെടാനുള്ള കാരണങ്ങൾ തപ്പിയാൽ നൂറുകണക്കിന് നിരാശപ്പെടാനുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്യാവശ്യം തിരക്കിലായിരിക്കണം ജീവിതം. വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ആരുടെയൊക്കെയോ കുറ്റം പറഞ്ഞ് പാടില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ അല്പം തിരക്കായിരിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് എല്ലാ വാശിയോടും കൂടി നേടാനുള്ള പരിശ്രമം നടത്തുകയും വേണം. ഇത് മൂന്നും കുഞ്ഞുങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടതാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: 2 ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്, സ്റ്റേ ട്യൂൺഡ് ഇൻ ദി റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.